ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ അടുത്ത് ആളുകൾ എപ്പോഴും തങ്ങളുടെ സങ്കടം പറയാൻ വരുമായിരുന്നു. ഇത് കണ്ട് ഒരു ദിവസം അയാൾ അവരോട് ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അയാൾ അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോൾ വളരെ കുറച്ചുപേർ മാത്രം ചിരിച്ചു. മൂന്നാമതും അയാൾ ആ തമാശ തന്നെ ആവർത്തിച്ചപ്പോൾ ആരും തന്നെ ചിരിച്ചില്ല. അയാൾ പുഞ്ചിരികൊണ്ട് അവരോട് ചോദിച്ചു, ഒരേ തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരേ പ്രശ്നത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയുന്നത്? പഴയ കാര്യങ്ങളെ ചൊല്ലി സങ്കടപ്പെട്ട് സമയം കളയാതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മേലേ മാനത്തെ ഈശോയേ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 28, കൊല്ലവർഷം 1201, കർക്കിടകം 12, ചൊവ്വാഴ്ച. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഭൂമിയിലെ വിലപ്പെട്ട പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നു. വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വനനശീകരണം തടയുക, ഊർജവും ജലവും പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക, കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയ ലളിതമായ പ്രവർത്തികളിലൂടെ നമുക്കും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കുചേരാനാകും. കൂടാതെ ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന കരൾ രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനമാണ് ഈ ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ വിവിധ വൈറസുകൾ മൂലം കരളിലുണ്ടാകുന്ന ഈ അണുബാധയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും രോഗനിർണയം വേഗത്തിലാക്കാനും ഈ ദിനം ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശുദ്ധവായു ശ്വസിക്കുന്നതും പുറത്ത് പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നതും ഒക്കെ എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്തുണ്ടല്ലോ, ചുറ്റും നിറയെ പച്ചപ്പും ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ആ ഒരു ഗ്രീനറി കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അതൊക്കെ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. വലിയ വലിയ ബിൽഡിങ്സും വണ്ടികളുടെ തിരക്കുകളും ഒക്കെ വന്നപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഒരു മനോഹരമായ ചുറ്റുപാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയെ, ഈ മനോഹരമായിട്ടുള്ള പ്രകൃതിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഞാനിപ്പോൾ ഇത് പറയാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഇന്ന് July 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ എന്തോ ടാസ്ക്കാണ് എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മൾ ഒറ്റയടിക്ക് ഒരു വലിയ കാട് ഉണ്ടാക്കണം എന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. പകരം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, വേസ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടി കുട്ടി കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വെള്ളം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ വെറും അതിഥികൾ മാത്രമാണ് എന്ന് ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് കുറച്ച് നല്ലതാണ്. ആൻഡ് ഈ പ്രകൃതി നമുക്ക് മാത്രം എൻജോയ് ചെയ്യാനുള്ളതല്ല അല്ലേ, മറിച്ച് വരാനിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് കൂടി അവകാശപ്പെട്ട ഒന്നാണ്. അവർക്കും ഈ മനോഹരമായിട്ടുള്ള ഭൂമിയെ ഇതേ ഭംഗിയോടുകൂടി കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സ്നേഹിച്ചും അതിനെ സംരക്ഷിച്ചും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ചലോത്സവം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മളൊക്കെ നമ്മുടെ ബോഡിയെ കുറിച്ച് എപ്പോഴും കൺസേൺ ആവാറുണ്ടല്ലേ. പുറമേ കാണുന്ന സൗന്ദര്യത്തിനും ഹെൽത്തിനും നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. മുടി കൊഴിയാതിരിക്കാനായിട്ടും സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ടും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്കുള്ളിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി യാതൊരു റെസ്റ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതാണ് നമ്മുടെ ലിവർ അഥവാ കരൾ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു വലിയ കെമിക്കൽ ഫാക്ടറിയാണ് ശരിക്കും ഈ ലിവർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി ഉണ്ടാക്കാനായിട്ടും ബോഡിയിലെ വേസ്റ്റും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് പുറത്ത് കളയാനും ഒക്കെ രാവും പകലും ഈ കരൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഈ കരളിനെ നമ്മൾ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇന്ന് July 28 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി സംരക്ഷണ ദിനം മാത്രമല്ല, നമ്മുടെ ഈ കുഞ്ഞിക്കരളിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ കൂടിയാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചെറിയ പേടി തോന്നാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിവറിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നീർക്കെട്ടാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ചില വൈറസുകൾ കാരണമാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ഈ അസുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും തുടക്കത്തിൽ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കില്ല എന്നുള്ളതാണ്. ഒരു സൈലന്റ് കില്ലറായിട്ട് നമ്മുടെ ബോഡിയിലിരുന്ന് പതിയെ പതിയെ നമ്മുടെ ലിവറിനെ ഇത് ഡാമേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E എന്നിങ്ങനെ പല ടൈപ്സ് ഇതിലുണ്ട്. ഇതിൽ ചിലതൊക്കെ നമ്മൾ കഴിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെയാണ് വളരെ പെട്ടെന്ന് പകരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താണ് ചെയ്യേണ്ടത്, ഇതിനെതിരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതിയായിരിക്കും. നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡും തിളപ്പിച്ചാറ്റിട്ടുള്ള വെള്ളവും മാത്രം കുടിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഒക്കെ ഉണ്ട്. കൃത്യസമയത്ത് ഡോക്ടറെ കണ്ട് ആ വാക്സിൻസ് എടുക്കുക എന്നതും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യുക എന്നതും വളരെ നല്ല ശീലമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാം അറിയാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ കരളിനെ തിരിച്ചു സ്നേഹിക്കാനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിനെ കുറിച്ച് നമുക്കൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് വിഷമിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് അത് വരാതെ ആദ്യമേ നോക്കുന്നത് അല്ലേ. സോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ്, എസ്പെഷ്യലി നമ്മുടെ കരളിനെ. ഓക്കെ, എന്തായാലും കരളിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കരളേ കരളിൻ്റെ കരളേ എന്ന് പാട്ട് കേൾക്കാം. മോർണിംഗ് മോജോയിലൂടെ വിത്ത് മീ RJ അനാമിക.

0: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

സംസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകളിൽ പൊതുപരീക്ഷാ ഭേദഗതിയിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഖറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ.

0: ഈ മാസം 26-ന് വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചീനിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30-ന് അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95%ത്തിലേറെ പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4,823 SLV തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു SLV.
2: ആകാശവാണി വാർത്തകളിലും വാർത്താധിഷ്ഠിത പരിപാടികളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി MLiju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A.അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIG ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5th ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ദങ്കറാണ് സ്വർണം നേടിയത്. പാരാത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ്ണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ്ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാഷ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം.
5: ശ്രേയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, ഇങ്ങനെ ഗോൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മൾ മലയാളികൾക്ക് ഓണക്കാലം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ, സെലിബ്രേഷൻസിൻ്റെയും ഷോപ്പിങ്ങിൻ്റെയും ഒക്കെ ഒരു സമയമാണല്ലേ. അപ്പോൾ ഓണക്കാലത്തോടനുബന്ധിച്ച് നമ്മുടെ സപ്ലൈകോ ഓണം ട്രേഡ് ഫെയറുകൾ ഈ വരുന്ന ഓഗസ്റ്റ് 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം സന്തോഷത്തോടുകൂടി അറിയിക്കാനും കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 സബ്സിഡി സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് വാങ്ങാനായിട്ട് കഴിയും എന്നതാണ്. അതായത് സെപ്റ്റംബറിലെ സബ്സിഡി സാധനങ്ങൾ കൂടി മുൻകൂറായിട്ട് ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. മാത്രമല്ല മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 16 ഇനങ്ങളുള്ള ഒരു സ്പെഷ്യൽ സൗജന്യ കിറ്റും ഗവൺമെന്റ് നൽകി വരുന്നുണ്ട്. ആൻഡ് ഓഗസ്റ്റ് 25 മുൻപായിട്ട് ഈ കിറ്റുകൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ നീല കാർഡ് ഉള്ളവർക്കും അവരുടെ നോർമൽ വിഹിതത്തിന് പുറമെ 3 അധിക അരിയും 2 ഗോതമ്പും കൂടി ലഭിക്കുന്നതാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിലക്കയറ്റത്തെ പേടിക്കാതെ ഈ ഓണം നമുക്ക് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം സപ്ലൈകോ തരുകയാണ്. അതായത് സപ്ലൈകോ ഓണം മേളകൾ ഓഗസ്റ്റ് 8 മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 47 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഓണത്തിന്റെ വൈബിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓണ പാട്ട് തന്നെ കേൾക്കാം ഫ്രം ദ മൂവി സാഹസം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ഡിഗ്രി പി ജി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയവയിലേക്കാണ് പ്രവേശനം വരിക കേട്ടോ. വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന ർക്കും പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കോഴ്സുകളെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നടത്തുന്നത്. സോ ഈ ഒരു ഓൺലൈൻ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. www.cdoeamu.az.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.cdoeamu.az.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഹാരസ് ജയരാജ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: കേരള കേന്ദ്ര സർവകലാശാലയിലെ MSc എൻവയോൺമെന്റൽ സയൻസിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ജൂലൈ 30 രാവിലെ 11 പെരിയ ക്യാമ്പസിൽ നർമ്മദ ബ്ലോക്കിലുള്ള എൻവയോൺമെന്റൽ സയൻസ് വിഭാഗത്തിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, www.cukerala.ac.in. മറ്റൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലുമുള്ള PG, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ SC/ST വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് 29, അതായത് നാളെ രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് www.ssus.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയില്ല വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ് 8:30 മുതൽ 9 മണി വരെ. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം ഡോട്ട് പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈവറി.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadavu, Kollam. Oro bite ilum crispy with Malabar flavor.

ചിത്ര എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ രണ്ട് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. തിരക്കുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരെ മറക്കാൻ അതൊരു കാരണമാകരുത്. ഒരു ചെറിയ സന്ദേശം പോലും ഹൃദയം ൾക്ക് വലിയ ആശ്വാസമാണ്, സന്തോഷമാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കയാണ് ഈ ഒരു നല്ല മെസ്സേജ് നമുക്ക് രാവിലെ തന്നെ അയച്ചു തന്നിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ചെറിയ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാനായിട്ട് അധികം സമയത്തിന്റെ ഒരു ആവശ്യമില്ല. അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. കാരണം അവരാണ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുക. എന്തായാലും ഇത്രയും നല്ലൊരു മെസ്സേജ് അയച്ചു നമ്മുടെ മുഹമ്മദിക്കും ഇക്കയുടെ ഫാമിലിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. ഒരിക്കലും മടുക്കാത്ത ഒന്നും പ്രതീക്ഷിക്കാത്ത ഒട്ടും കുറഞ്ഞു പോകാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹമാണ് എന്നും നിലനിൽക്കുന്നത്. ഹൃദയപൂർവ്വം ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് ലക്ഷ്മി നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചു നമ്മുടെ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള കോട്ട്സുകളും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474219090 0474219900. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: യെസ്, എങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ ചേച്ചിയാണ് കേട്ടോ. ആശ്രയ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ചൊവ്വാഴ്ച നേരുന്നു. അനാമിക കുട്ടിക്ക് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ദീപ ചേച്ചിക്കും എൻ്റെയും വക ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. സന്തോഷം ായിട്ട് ലൈഫ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കാനും കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ഗീത ചേച്ചിക്കും ശേഷിയുടെ മക്കളായിട്ടുള്ള ബാലസുബ്രഹ്മണ്യനും ബാലഗോവിന്ദനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസും അതുപോലെ തന്നെ നിങ്ങളുടേതായ മനോഹരമായിട്ടുള്ള കോട്ടുകളും ഒക്കെ പങ്കുവെക്കാനുള്ള സമയമാണ്. സുവിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം ഒരു മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. നമ്മുടെ ഭൂമിയെയും പ്രകൃതിയും സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ നമുക്കും പ്രതിജ്ഞയെടുക്കാം. ആരോഗ്യവും നല്ല ചിന്തകളും നിറഞ്ഞ മനോഹരമായ ഒരു ചൊവ്വാഴ്ച ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബിൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു ദിനത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും പ്രകൃതിക്ക് ദോഷം വരാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ അബിൽ ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രിയ, ശുഭദിനം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറിയതിനു ശേഷം സന്തോഷിക്കാൻ എന്ന് കരുതിയാൽ അങ്ങനൊരു ദിവസം വരില്ല. മാറ്റേണ്ടത് ചുറ്റുപാടുകളെയല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയാണ്. ഹായ് അനാമിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റ് ആണല്ലേ. നമുക്ക് വിഷമങ്ങളുള്ള സമയത്തും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറിയതിനു ശേഷം നമ്മളൊന്ന് സന്തോഷിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമയം അങ്ങനെ മുൻപോട്ട് പോകും. ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ടൈം മെഷീൻ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള കാലം സന്തോഷത്തോടുകൂടി സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ. സ്വപ്നം കാണാത്തവർ ആരുണ്ട്? ചില സ്വപ്നങ്ങൾ സന്തോഷം പകരും, ചില സ്വപ്നങ്ങൾ സങ്കടങ്ങൾ നിറയ്ക്കും, ചില സ്വപ്നങ്ങൾ മനസ്സിനെ അലട്ടും, ചില സ്വപ്നങ്ങൾ ഭയം ജനിപ്പിക്കും. എന്നാൽ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നങ്ങളാണ് ജീവിതത്തിന് ദിശ നൽകുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നത്തെപ്പറ്റിയുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള മെസ്സേജാണ് ജയലേഖ ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ ജയലേഖ ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ആനച്ചന്തം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
4: Morning Bojo.
5: നല്ലൊരു കരിയർ സ്വപ്നം കാണുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എം ജി യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് തികച്ചും ഫ്രീ ആയിട്ടൊരു ജോബ് ഫെയർ, അതായത് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി. ഓഗസ്റ്റ് 14 രാവിലെ 10 മുതൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള മോഡൽ കരിയർ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു തൊഴിൽ മേള നടക്കാനായിട്ട് പോകുന്നത്. പല ഫീൽഡുകളിൽ നിന്നുള്ള നിരവധി കമ്പനികൾ അവരുടെ വേക്കൻസികളിലേക്ക് അനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് അന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ടൊരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. സോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 13 കമ്പൽസറി ആയിട്ടും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷനുള്ള ലിങ്ക് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: https://bit.ly/mcckTMAugust14. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: https://bit.ly/mcckTMAugust14 എന്ന ഓൺലൈൻ ലിങ്ക് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരും അതുപോലെ തന്നെ കരിയർ ഒരു സ്വപ്നമായിട്ട് കാണുന്നവരും ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 20 ആയിരിക്കാണ്. പുതിയ മുഖം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആറ്റുമ്പന്നൂർ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മൾ രാവിലെ തന്നെ വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു ടെൻഷൻ ഉണ്ട്, വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം കൃത്യമാണോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അറിയാറില്ല, പോലീസിന്റെ ചെക്കിംഗ് വരുന്ന സമയത്തായിരിക്കും നമ്മളത് ചിന്തിക്കുന്നത് തന്നെ. എന്നാലേ പുതിയ വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം പറയാനായിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BS6 വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇനി എല്ലാ വർഷവും പോയിട്ട് പുക പരിശോധന നടത്തേണ്ട ആവശ്യമില്ല എന്നൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിക്ക് 6 വർഷത്തിൽ താഴെയാണ് പഴക്കമെങ്കിൽ ഇനി മുതൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഒറ്റയടിക്ക് 3 വർഷമായിട്ട് നീട്ടിയിട്ടുണ്ട്. 6 മുതൽ 10 വർഷം വരെ പഴക്കമുള്ള BS6 വാഹനങ്ങൾക്ക് ഇതൊരു വർഷമായിരിക്കും. 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടികൾക്കാണെങ്കിൽ മാത്രമേ പഴയതുപോലെ 6 മാസത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ദാ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കാണ്. ബ്രോ ഡാഡി എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: Once again, welcome back to Morning Mojo with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഓർമ്മിപ്പിക്കുന്ന വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആണ് ഒന്ന്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാനായിട്ടും വെള്ളം പാഴാക്കാതിരിക്കാനും ഒക്കെ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് ഡേയെ കുറിച്ചായിരുന്നു അല്ലെ. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും തിളപ്പിച്ചാറ്റിയ വെള്ളവും ഒക്കെ കുടിച്ച് നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജി അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 യിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിലെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ഗൗരീനന്ദൻ.
0: ഗൗരീനന്ദൻ, ആഹാ, മനോഹരമായ പേരൊക്കെയാണല്ലോ. ശരി, ഈ പേരാരേട്ടോ?
1: അമ്മയേട്ടത്.
0: അമ്മയേട്ടത്, ശരി. അമ്മ ഒരു വലിയ പാർവതി ഭക്തനാണെന്ന് തോന്നുന്നല്ലേ?
1: ശരിക്കും
0: ആണല്ലേ. ശരി ശരി. അപ്പോഴേ വീട് എവിടെയാ?
1: പിലങ്ങറ.
0: പിലങ്ങറിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു.
0: ഇങ്ങനെയൊക്കെ തട്ടി പോകുന്നു ജീവിതമല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ഞാൻ ഇപ്പോഴും സാരഥി നിൽക്കും. സാരഥിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് നിൽക്കും.
0: സാരഥിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് നിൽക്കുകയാണല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ മനോഹരമായിട്ട് പോകുന്നു.
1: ആ, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡ് ജോലി ചൂസ് ചെയ്തേ?
1: ഒന്നുമില്ല, അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന സെയിൽസിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു.
0: അതുകൊണ്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്തത് അല്ലേ?
1: ആണ്.
0: സാമ്പത്തികമായിട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡ് ചൂസ് ചെയ്തു.
1: ശരിക്കും.
0: പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് അല്ലേ?
1: ആണ്. നമുക്ക് അത്യാവശ്യം കോമ്പറ്റീഷൻ വരുന്നുണ്ട്, പറഞ്ഞ അതർ ബ്രാൻഡ് വെച്ച് നോക്കുവാണെങ്കിലും.
0: ശരി ശരി ശരി. ആക്ച്വലി ഈ ഒരു ഫീൽഡ് നല്ല സ്ട്രെസ് അല്ലേ, പ്രശ്നം വരുന്ന ഫീൽഡ് അല്ലേ?
1: നമുക്ക് അത്യാവശ്യം സ്ട്രെസ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്.
0: ഓക്കെ, ഇങ്ങോട്ടുള്ള വരവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത്
1: പോകാൻ പറ്റുന്നുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ കൊട്ടാരക്കരയെ പറ്റി എന്താ അഭിപ്രായം?
1: കൊട്ടാരക്കരയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്ഥലമാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ തന്നെ കൊട്ടാരക്കരയിൽ. ഒത്തിരി ഇഷ്ടമാണ്.
0: അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്താ, നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഗൗരീനന്ദനോട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം.

0: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസിസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
0: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം മറന്നു പോകുന്നത് സ്വന്തം ആരോഗ്യത്തെ കുറിച്ചാണ്. കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു നിമിഷം മാറ്റിവെക്കാം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ ഗൗരിനന്ദനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൗരിനന്ദനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴേ ഇപ്പൊ എത്ര വയസ്സായിരുന്നു?
1: എനിക്ക് 23.
0: ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്താ?
1: ലൈഫിൽ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം.
0: അതാണ് ഒരു എന്റർപ്രണർ ആണല്ലേ?
1: ആണ്.
0: ശരി, അപ്പൊ എന്തുകൊണ്ട് ബിസിനസ് രംഗം എന്ന് പറയുമ്പോൾ എല്ലാ ചെറുപ്പക്കാരും ഇപ്പൊ ബിസിനസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതൊന്നും ഒരുപക്ഷെ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യക്കുറവ് മൂലമായിരിക്കും സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളത്.
1: ശരിക്കും ഒന്നാമത്തെ കാര്യം നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഭാവിയിലും അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ഇതാണ് ബിസിനസ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ലൈഫിലൂടെ ഒരുപാട് ഒരുപാട് പേര് ഓരോ വർഷം കഴിയുമ്പോഴും ഒരുപാട് ലെസൺസ് ഇങ്ങനെ നേടിയെടുക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പോ നമ്മുടെ ഗൗരിനന്ദൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും ലൈഫിലൂടെ?
1: ആരെയും വിശ്വസിക്കരുത്.
0: ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്.
1: ലൈഫിലൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കാം, പക്ഷെ കണ്ണടച്ചാരും വിശ്വസിക്കരുത്.
0: ശരി ശരി, വിശ്വസിക്കാം, മനുഷ്യനെ വിശ്വസിക്കണം, പക്ഷെ നമ്മൾ ബ്ലൈൻഡ്ലി കണ്ണടച്ച ഒരു മനുഷ്യനെ നമ്മൾ വിശ്വസിക്കരുത് അല്ലേ?
1: ഞാൻ തോന്നുന്നു
0: ഭാവിയിൽ പണി കിട്ടും.
1: കിട്ടും, ഉറപ്പായിട്ടും കിട്ടും.
0: അത് സംശയമില്ല,
1: ഒരിക്കലും സംശയമില്ല, കിട്ടും ഉറപ്പായിട്ടും.
0: അപ്പൊ എന്തായാലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ വാക്കുകളാണ്, അപ്പൊ അതിന് അത്രത്തോളം പവർ ഉണ്ടല്ലോ.
1: ഞാൻ തോന്നുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മുടെ ഗൗരിനന്ദൻ പറയുന്ന ഇതാണ്, ആരെ വിശ്വസിച്ചോളൂ മനുഷ്യരെയൊക്കെ വിശ്വസിക്കണം, പക്ഷെ ആരെയും കണ്ണടച്ച് ബ്ലൈൻഡ്ലി ആരെയും ട്രസ്റ്റ് ചെയ്യരുത് അല്ലേ?
1: ഞാൻ തോന്നുന്നു.
0: ശരി ശരി. അപ്പൊ എന്തായാലും ആ ഒരു വലിയ ലെസൺ ഒക്കെ നേടിയെടുത്തുകൊണ്ട് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ട് ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് ഭയങ്കര സ്വദേശിയായ ഗൗരിനന്ദനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: അനന്തു.
0: അനന്തു, അനന്തു വീടടുത്ത് തന്നെയാണോ?
1: ഒന്നാടം.
0: ഉടനവട്ടത്താണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ചേട്ടൻ, അമ്മ.
0: ചേട്ടനൊക്കെ എന്താ ചെയ്യുന്നത്?
1: ചേട്ടൻ ഇപ്പോഴത്തെ യൂറോപ്പിലാണ്.
0: യൂറോപ്പിലാണ്? എന്താ പണി? എന്താ ജോലി? എന്താ?
1: സർവേ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മൾ അനന്തു എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: സെയിൽസിലെ വർക്ക് ചെയ്യാണ്? എങ്ങനെ പോകുന്നു സെയിൽസിലെ ജോലിയൊക്കെ?
1: ഞാൻ ഒരു മാസം ആയതുകൊണ്ട്
0: ഫ്രഷറാണ്.
1: ഫ്രഷറാണ്.
0: ഓക്കെ. അപ്പം ഈ ഭയങ്കര പ്രഷറുള്ള ഒരു ഫീൽഡാണ് സെയിൽസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും പ്രഷറൊക്കെ തരുന്ന ഒരു ഫീൽഡാണ്. എന്തുകൊണ്ട് ഈ ഫീൽഡ് തന്നെ ചൂസ് ചെയ്ത്?
1: മണി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചൂസ് ചെയ്തു.
0: ഓക്കെ. അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കാശ് വേണം. അപ്പം നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കഷ്ടപ്പെടണമെന്നുള്ളൂ അല്ലേ? പിന്നെ കഷ്ടപ്പാട് എല്ലാത്തിലുണ്ടല്ലോ.
1: എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇഷ്ടമാണോ ഈ ജോലി? ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണ്?
1: ഇഷ്ടമായിട്ട്
0: വന്നതാണ്. ശരി ശരി. അപ്പോൾ എന്താ പഠിച്ചതൊക്കെ? എന്തായിരുന്നു?
1: ഞാൻ ബി എസ് സി ബോട്ടണി.
0: ബി എസ് സി ബോട്ടണി. എന്നിട്ട് നീ ഈ ഫീൽഡ് വന്നത്?
1: വ്യത്യസ്തമാവണ്ടേ?
0: സത്യം പറ ഡിഗ്രിക്ക് ഏതോ എടുക്കണം, എന്തെങ്കിലും എടുക്കണം എന്ന് കരുതി പോയതല്ലേ ബി എസ് സി?
1: പ്ലസ് ടു ബയോളജിക്ക് നല്ല ഇൻഡെക്സ് മാർക്ക് ഉണ്ടായതുകൊണ്ട് ബോട്ടണി എടുത്തു.
0: ഓക്കെ. ഒരു ഒരു കണക്ഷനത്തിന്റെ ഫീൽഡ് വർക്ക് ചെയ്യുന്നു.
1: അതെ,
0: അത് കൊള്ളാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി ശരി. അപ്പൊ എന്താണ് ബി എസ് സി ഒക്കെ എടുത്തിട്ട് എം എസ് സി ഒക്കെ പഠിച്ച് ഒരു ആ രീതി പോയാൽ എന്താ അങ്ങോട്ട്?
1: ഒരു നോർമൽ ഡിഗ്രി എടുക്കാൻ പ്ലാൻ ഉള്ളതാ, അല്ല മുമ്പോട്ട് പോകണമെന്നില്ലായിരുന്നു.
0: ബി എസ് സി പഠിച്ചതേ ഭാഗ്യം അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഡിഗ്രി വേണം എന്നുള്ളതുകൊണ്ട് ബി എസ് സി എടുത്തു പോയി. ആൻഡ് ഇപ്പൊ ദേ ഒട്ടും കണക്ഷൻ ഇല്ലാത്തൊരു ഫീൽഡ് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ ഫീൽഡിലും ഒരു സ്കില്ല് വേണം, ഒരു കൈ വെക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മുടെ അനന്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി ശരി. ഇതിനെക്കാട്ടി മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. ആൻഡ് അനന്ത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടം തന്നെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. അനന്തിനോട് ചോദിക്കുകയാണെങ്കിൽ അനന്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ?
1: ആഗ്രഹമായിട്ടൊന്നുമില്ല, ഇപ്പൊ 22 വയസ്സായില്ലേ ഉള്ളു, നീ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം, അതൊക്കെ ഉള്ളൂ.
0: ഓക്കെ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, ലൈഫ് ഒന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം, യാത്രകളൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളല്ലേ?
1: അത്രയൊക്കെ ഉള്ളൂ.
0: അത്രയൊക്കെ ഉള്ളു. വലിയ വലിയ ആഗ്രഹം എടുത്തതല്ലേ ഇപ്പോഴേ വെക്കുന്നില്ല?
1: ഇല്ല.
0: ഓക്കെ, ശരി. അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്?
1: അമ്മ വർക്ക് ചെയ്യുന്നു കാഷ്യൂ ഫാക്ടറി.
0: കാഷ്യൂ ഫാക്ടറി വർക്ക് ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നല്ല സാലറി വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, പരിചയപ്പെടുന്ന സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെട്ടത് ഓടനാട് സ്വദേശിയായ അനന്തോനിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം. Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിരുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്ത് കാക്കിയിൽ ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: മനോജകുമാർ.
0: മനോജ് ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: താമരകുടി.
0: താമരകുടിയിലാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മ, ഭാര്യ, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്.
0: ജർമ്മൻ പഠിക്കുകയാണ്?
1: മകൻ ആറില്.
0: മകൻ ആറാം ക്ലാസ്സിലാണ്. ഓക്കെ, ശരി. അപ്പൊ മകളെ ജർമ്മനി പഠിപ്പിച്ച് ജർമ്മനിയിലേക്ക് വിടാനുള്ള പ്ലാനാണോ? ഓക്കെ. നഴ്സിംഗ് വല്ലതും?
1: നഴ്സിംഗ്.
0: നഴ്സിംഗ് ആണ്. ഓക്കെ, ശരി ശരി. അപ്പൊ പഠിക്കാൻ പറയാൻ വന്നിട്ടോ?
1: ശരി
0: ശരി. അപ്പഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുന്നു.
0: ഓട്ടോ ഓടിക്കുകയാണ്. നമ്മുടെ സ്വന്തം പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡുണ്ട്?
1: ഈ വർഷത്തിൽ ഒരു 7 വർഷമുണ്ട് ഈ ഫീൽഡുണ്ട്.
0: 7 വർഷമായിട്ട് ഈ ഫീൽഡുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഓട്ടോ ഫീൽഡ് തന്നെ ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: അല്ല, ഓട്ടോ ഫീൽഡ് ഇടയ്ക്ക് കൊറോണ വന്ന സമയങ്ങളിലൊക്കെ വന്നപ്പം പിന്നെ ഓട്ടോ ആയിരുന്നു. ഞാൻ ഇലക്ട്രിക്കലും പമ്പിങ്ങും വർക്കിനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നിട്ട് അതിന് ബുദ്ധിമുട്ട് വന്നു. നമുക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ ഓട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് തൊഴിലായിട്ട് മാറി.
0: ഓക്കെ. ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുമ്പോഴേ ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതാക്കിയതും പുതിയ പുതിയ ഒരുപാട് മനുഷ്യർക്ക് പുതിയ പുതിയ ജോലികൾ കണ്ടെത്തി കൊടുത്ത ഒരു കാലഘട്ടമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്, അല്ലേ?
1: അതിന്
0: ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മനോജ് ചേട്ടൻ. ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയുണ്ട്, ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: ഓട്ടം ഇത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പക്ഷേ ഇപ്പൊ ഭയങ്കര
0: ടൈറ്റ് ആണ്. അതെന്തായിരിക്കും കാരണം?
1: ഓട്ടം കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പെട്രോളിന്റെയൊക്കെ ഇതിന്റെ ഗ്യാസിന്റെ ഒക്കെ വില കാരണം നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടും. ആരുടെ കൈ മുന്നിൽ കൈ നീട്ടണ്ട.
0: തീർച്ചയായിട്ടും. നമ്മുടെ ഓട്ടോ ഫീൽഡിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം എങ്ങനെ ആയാലും ജീവിക്കാനുള്ള വരുമാനം നമുക്ക് ഓട്ടോ തരും, അല്ലേ?
1: തരും.
0: ശരി. അപ്പം ഈ ഓട്ടോ എന്ന് പറയുമ്പോഴേ ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം മിനിമം ചാർജ് 30 രൂപ, അല്ലേ?
1: 30 രൂപ മിനിമം ചാർജ്.
0: മിനിമം ചാർജ് 30 രൂപ. അപ്പൊ അതൊന്ന് കൂട്ടണം, ഒരു 40-50 രൂപ ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് എന്താ അഭിപ്രായം?
1: 50 രൂപയൊന്നും ആക്കണ്ട. അത് സാധാരണക്കാർക്ക്, ഇത് സാധാരണക്കാരുടെ വണ്ടി. 50 രൂപ എന്ന് പറയുമ്പോൾ അവർക്കും അത് സാധാരണക്കാരല്ലേ കയറുന്നത്, അവർക്കും താങ്ങാൻ പറ്റില്ല. മിനിമം 40 രൂപ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, 30-35-40 ആക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിരിക്കും.
0: ഇലക്കും മുള്ളിലും കേടില്ല, അല്ലേ?
1: കേടില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ പരിചയപ്പെട്ടപ്പോ ചേട്ടൻ പറഞ്ഞു ഈ മിനിമം ചാർജ് 30 രൂപ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്.
1: അത് തന്നെ, 30 രൂപ എന്ന് പറയുമ്പോൾ തീരെ അതിനകത്ത് ഒന്നും കിട്ടാനില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഓട്ടോ ഡ്രൈവറായ മനോജ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ നിന്നും തുടങ്ങാം ഈ മാറ്റം. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം.

0: കോൾ റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞ 7 വർഷമായിട്ട് ഓട്ടോ ഫീൽഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ മനോജ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പൊ ചേട്ടാ, ഈ പ്രിയദർശനെ എങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിന്?
1: പ്രിയദർശനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് റിട്ടേൺ ഒക്കെ ചെല്ലുമ്പം പിന്നെ ഒരുപാട് ഓട്ടങ്ങൾ കിട്ടുന്നു. ഇപ്പം ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പോലും വരത്തില്ല.
0: എന്തിനു പറഞ്ഞു? പ്രിയദർശനി ഉണ്ടല്ലോ അല്ലേ,
1: അവര് വരത്തില്ല, കിട്ടത്തില്ല. റിട്ടേൺ ഒക്കെ പോകുമ്പോൾ കാലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, 10 രൂപ കിട്ടും. അതിപ്പോ കിട്ടത്തില്ല.
0: റിട്ടേണോട്ടങ്ങള് പ്രവേശനം കൊണ്ടുപോയി.
1: അതുപോലെ തന്നെ ഓട്ടങ്ങൾ ഒരുപാട് ഉണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സിറ്റി ഓട്ടങ്ങൾ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തേക്കുന്നത്. നാട്ടുമ്പുറത്ത് അത്ര പ്രശ്നം തോന്നുന്നു, കാരണം
1: അത്ര പ്രശ്നമില്ല, പക്ഷെ സിറ്റിയിലാണ് ഏറ്റവും വലിയ പ്രശ്നം,
0: കാരണം എത്ര പ്രവേശന ബസ്സുകളാണല്ലേ.
1: അതന്നെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും പൊതുവെ ഇപ്പൊ നോക്കുവാണെങ്കിൽ സ്ത്രീകൾക്ക്, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും പൊതുവെ പ്രൈവറ്റ് വാഹനങ്ങളുണ്ട് എല്ലാവർക്കും. അതൊരു വലിയ പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പൊ പ്രിയദർശിനി വന്ന ശേഷം നല്ല കടുപ്പമാണല്ലേ.
1: അതന്നെ അതന്നെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും നമ്മുടെ സാധാരണക്കാർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു നയം നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും. അപ്പൊ എന്തായാലും പ്രതീക്ഷ മുൻപോട്ട് പോകല്ലേ.
1: അത് തന്നെ, എന്തെങ്കിലും ചാർജ് കൂട്ടിയെടുക്കുകയും ചെയ്യുക, നമുക്ക് ഒരാശ്വാസമാവും, അത്രേ ഉള്ളൂ.
0: അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടുന്നതിന് ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട് ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ മനോജ് ചേട്ടനെയാണ് കേട്ടോ. ഇത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേർക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാനുണ്ട്. അവരൊക്കെ കേൾക്കാൻ ഞാൻ റെഡിയാണ്. സോ എന്തായാലും കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ട്.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഔട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526649090. 9526649090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയ മാർക്കിറ്റിക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേയിൽ നല്ലൊരു കിട്ടലും പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിൽ ഇന്നത്തെ ഫേസ്റ്റ് കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നുവാണ്. ചിന്നു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് ജനനായകനില്ലേ കണ്ണേയും മണിയെ കണ്ണിയുമായി വെച്ച് തരണേ. ഇതെൻ്റെ മകൾ മിന്നു അനാമികയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നാലും മിന്നുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ജനനായകൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ചെല്ലമകളെ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനിരുദ്ധ് രവിചന്ദ്രൻ മ്യൂസിക് കമ്പോസ് ചെയ്തു, വിവേക് വരികൾ എഴുതി, ആൻഡ് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ആൻഡ് ഓൾസോ നമ്മുടെ തമിഴ്നാട്ടിലെ CM ആയിട്ടുള്ള വിജയ് സർ പാടിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ സന്ധ്യാ പ്രകാശ് ഫ്രം കുന്നിക്കോട്. മാർവിൽ കൊടനീർത്തം എന്ന പാട്ട് ദൃശ്യം മൂവിയിൽ വെച്ച് തരണം. ഡെഡിക്കേറ്റഡ് ടു മൈ ഓസം അമ്മ ആൻഡ് വാവാച്ചി എന്ന് പറഞ്ഞാണ് സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്ധ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ദൃശ്യം 3 എന്ന സിനിമയിലെ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണല്ലോ ഈ ഒരു പാട്ട്. അതും സന്തോഷ് വർമ്മ സാർ വരികൾ എഴുതി, നജീ മർഷാദ് പാടി, അതുപോലെ തന്നെ വിനു തോമസ് മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മാരിവിൽ കുടനീർത്തും എന്ന ഈ പാട്ട്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900952669990. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pirey Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Cheta, veetilekku saadhanangal vaangandi.
5: Cheriyaarchu vaangane, Aljo special offers undallo.
4: Adene, ella shiniyar divasangalilum special offers undu nammude Aljoil.
5: Aljo, vilakkuruvinte vismayam.
1: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummannur.
6: Aashraya FM 90
7: മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ നിന്നും തുടങ്ങാം ഈ മാറ്റം. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ദൃശ്യത്തിലെ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പം നമ്മളുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരു ലിസണർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ആരാണ്? ഓക്കെ, രജനി എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കണ്ണൂരിന്നാ
0: വിളിക്കുന്നേ. ഓക്കെ, അവിടെ എന്തുണ്ട് വിശേഷം?
1: നല്ല
0: വിശേഷം. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാണോ?
1: എന്തോ,
0: എല്ലാവർക്കും സുഖാണോ?
1: സുഖം തന്നെ,
0: സുഖം തന്നെയാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു
0: കഴിച്ചു. ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് രജനിക്ക് കേക്കേണ്ടേ?
1: എനിക്ക് ഒളിമ്പിനെ
0: നിലാപൈതലി എന്ന പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ആർക്ക് വേണ്ടിട്ടാണ്? ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നേ?
0: മോന് വേണ്ടിട്ട്. മോന്റെ പേരെന്നാ? കേൾക്കാൻ വയ്യ. ഹലോ,
1: ശ്രീനന്ദ്.
0: ശ്രീനന്ദിന് വേണ്ടിട്ടാണ് രജനി ചേച്ചി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ പാട്ട്. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രജനി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണല്ലേ ഒളിമ്പ്യൻ അന്തോണി എന്ന സിനിമയില്. ആ ഒരു സിനിമയിലെ നിലാ പൈതലി എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, നമ്മുടെ എല്ലാമെല്ലാമായി ദാസ് ചേട്ടൻ പാടി മനോഹരമാക്കി, ഗിരീഷ് പുതഞ്ചേരി സാർ വരികൾ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ. അതും ചേച്ചി പ്രത്യേകം ചേച്ചിയുടെ മകനായിട്ടുള്ള ശ്രീനാഥിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം, ഹായ് സുൽത്താന, സുഖമാണോ? ഞാൻ രമ്യ അനിൽകുമാർ, പെരുംകുളത്ത് നിന്നാണ്. എനിക്ക് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ ദൂരേ മാമരക്കൊമ്പിൽ ഒരു താരാജാലക കൂട്ടിൽ എന്ന പാട്ട് വെച്ച് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ്. അപ്പോൾ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്ന് വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് കേൾക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ദൂരേ മാമരക്കൊമ്പിൽ എന്ന പാട്ട്. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ ഗിരീഷ് പുതഞ്ചേരി സാർ വരികൾ എഴുതി, വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, നമ്മുടെ എല്ലാമെല്ലാമായി ചിത്ര ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പം ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529.

6490906 9 2 6 5 2 6 9 0 9 0. So keep on listening to Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: ഗ്യാസ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
5: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
7: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini arivumaashayangalum vaichariyam. Aasriya Madrunadu Masikeyude varikaragan ningalkkum suvarna avasaram.
3: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu Jeevakarunya Masika vaikkuka varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte Aasriya FM 90 ilude parisyangal nalkuvanayi നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ രണ്ടുമണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടുമണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ രണ്ടുമണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है कितना भी गतिरोध हो कितना भी बड़ा मुद्दा हो लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ രണ്ടുമണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുമ്പായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ എഫ്ഐആറുകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ശഹർ കോ ഹോനെ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഓർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനെ വാലെ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഓർ 200 നയ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരെ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRK വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനീശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാ സേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895 നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയം നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-2919-0974-2919-0909-1909-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526-6694-909-0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയില്ലേ ജെ മാർക്കറ്റ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിൽ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ആം സുനിൽ ഫ്രം തെന്മല. എനിക്ക് വിക്രം അഭിനയിച്ച ജെമിനി സിനിമയിലെ പെണ്ണൊരുത്തി പാട്ട് വെച്ച് തരുമോ, എൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് സുനിൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുനിൽ ചേട്ടൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ജെമിനി സിനിമയിൽ എസ് പി ബാലസുബ്രഹ്മണ്യൻ സർ പാടി, വൈരമുത്തു സർ വരികൾ എഴുതി, ഭരദ്വാജ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് പെണ്ണൊരുത്തി. ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരത്തിയായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വാതി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഞാൻ സ്വാതി മാറനാട് നിന്നും. എനിക്ക് ചന്ദ്രമുഖി എന്ന മൂവിയിലെ കൊഞ്ചം നേരം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഇത് ആശ്രയയിലുള്ള എല്ലാവർക്കും വേണ്ടിയും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് സ്വാതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും സ്വാതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമുഖി എന്ന സിനിമയിലെ കൊഞ്ചം നേരം എന്ന പാട്ട് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. ആശാ ഭോസ്ലെ മാമും അതുപോലെ തന്നെ മധു ബാലകൃഷ്ണൻ സാറും ചേർന്ന് പാടി, യുഗഭാരതി സർ വരികൾ എഴുതിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കാസറ്റ് കഫേയിലെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
3: ഇത് അജയമണി.
2: അജയമണി ചേച്ചാ, ചേട്ടാ എന്തുകൊണ്ട് വിശേഷം?
3: ആദ്യമേ കയ്യിന്ന് പോയി. ഇനി ഞാൻ ചോദിക്കാൻ എന്തുകൊണ്ട് വിശേഷം?
2: സുഖായിട്ട് പോന്നു.
3: ഇവിടെയും സുഖമായിട്ട് പോകും.
2: ആണല്ലേ, മണി ചേച്ചിയും സുഖായിട്ട് പോണോ?
3: ഓഹോ, മണി ചേച്ചിക്ക് സുഖം തന്നെ.
2: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഇല്ല, മണി ചേച്ചി സുൽത്താനെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു.
2: ആണല്ലേ, ഞാനും
3: വരവ് വെച്ചാല് അനാമികയെ തിരക്കിയെന്ന് ഞാൻ പറയത്തില്ല. സുൽത്താനെടുത്ത് അന്ന് ഞാൻ അനാമികയെ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞപ്പോ പോയി പറഞ്ഞില്ല.
2: ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ സമയം ഇച്ചിരി വൈകിപ്പോയി. ചേട്ടന് ലൈവ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്.
3: ശ്രീശാന്തും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, സുൽത്താനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.
2: പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ലൈവിന് ശേഷമായിരുന്നു ഞാൻ പറഞ്ഞത്.
3: ലൈവിന് ശേഷമെങ്കിലും പറഞ്ഞാ മതി.
2: തീർച്ചയായിട്ടും ഇത്തവണ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും.
3: ശ്രീശാന്തിനെ അനാമികയും തിരക്കിയെന്ന് പറഞ്ഞേക്കണം.
2: പറയാം പറയാം, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാം.
3: സൈഡിൽ കൂടെ സുൽത്താനെയും തിരക്കിയെന്ന് പറഞ്ഞാലേ?
2: ഓ, ഞാൻ സുൽത്താനയോടും പറയാം.
3: ഓക്കെ,
2: ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ പാട്ടൊക്കെ വെച്ച് തന്നിട്ട് വേണം പോയി ഭക്ഷണം കഴിക്കാൻ. അതെ,
3: ഇതുവരെ തീർന്നില്ല.
2: ഇല്ല, തീർന്നിട്ടില്ല, 2 മണി അടിക്കുമല്ലോ തീരാൻ.
3: അതെ, ആ പാട്ട് കേട്ടിട്ട് വേണം ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ.
2: പിന്നല്ല, തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുമല്ലോ.
3: കേൾക്കുമല്ലോ.
2: അതെ, കേൾക്കുന്നോണ്ടാണല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്.
3: അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വിളിക്കുന്നത്.
2: അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എടുക്കുന്നത്.
3: അതുകൊണ്ടാണല്ലോ പിന്നെ ഞങ്ങൾ പാട്ട് ചോദിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാണ്?
3: ബന്ധുക്കൾ ശത്രുക്കൾ.
2: ബന്ധുക്കൾ
3: സിനിമയ്ക്കകത്ത്.
2: ഓക്കെ,
3: ബന്ധുവാര് ശത്രുവാര്.
2: ആർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ടിന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പ എഫ് എം എവിടെങ്കിലും ഇരുന്നത് കേക്കും.
2: ഓക്കെ,
3: കേട്ടോ.
2: ഓക്കെ,
3: അത് ഉറപ്പായിട്ടും എനിക്കറിയാം. എഫ് എം ല് എവിടെങ്കിലും ഇരുന്ന് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന അവർക്കൊക്കെ വേണ്ടിയ അവര് കേക്കും.
2: ഓക്കെ ഓക്കെ, ആർക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: ആർക്ക് വേണ്ടിയെന്ന് ഞാനിപ്പോ പറഞ്ഞു.
2: എഫ് എം
3: ഞാനിപ്പോ പേര് പറയത്തില്ല, ആ സ്ഥലവും പറയത്തില്ല, പക്ഷെ ആ കേൾക്കുന്നവർക്ക് അറിയാം അവർക്കൊക്കെ വേണ്ടിയ, ഏത് സ്ഥലത്തുള്ളവർക്കും കൂടെ വേണ്ടിയാന്ന്.
2: ആണല്ലേ, അപ്പൊ എന്തായാലും പേര് പറയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്.
3: ഓക്കെ
2: ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം
3: കേട്ടോ.
2: തീർച്ചയായിട്ടും പറയാം. എല്ലാവരും തിരക്കിന്ന് പറയുന്നതായിരിക്കും.
3: ഓക്കെ,
2: താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയ് മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ബന്ധുവാര് ശത്രുവാര് എന്ന പാട്ടാണ്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയില് ശ്രീകുമാരൻ തമ്പി സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അദ്ദേഹം തന്നെ വരികൾ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ചേട്ടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് എഫ് എമ്മിൽ ഇരുന്ന് എവിടെയെങ്കിലും ആളുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആസ്ട്രിയ എഫ് എം, ഞാൻ ശ്രീകുട്ടൻ, കൊട്ടാരക്കരയിൽ നിന്നാണ്. എനിക്ക് തൂവാന തുമ്പികൾ എന്ന സിനിമയിലെ മേഘം പൂത്തു തുടങ്ങി എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ വെച്ച് തരാമോ? ഞാൻ ജോലി ചെയ്യുന്ന വിഘ്നേശ്വര മോട്ടോഴ്സിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ അറിയാവുന്ന എനിക്കും അറിയാവുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ശ്രീകുട്ടൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീകുട്ടൻ ചേട്ടന് വേണ്ടിയിട്ടും ചേട്ടനെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തൂവാന തുമ്പികൾ എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് മേഘം പൂത്തു തുടങ്ങി എന്നൊരു പാട്ട്. ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാം സ്വന്തം എല്ലാം എല്ലാമായ ദാസേടൻ പാടി, ശ്രീകുമാരൻ തമ്പി സാർ വരികൾ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 952-66490909. So keep on listening to Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനായി

ഒരു ലിസൺ അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാലുവാണ്. ശാലു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ശാലു ഫ്രം പത്തനാപുരം കൊല്ലം. അയാളും ഞാനും തമ്മിൽ എന്ന മൂവിയിലെ തുള്ളി മഞ്ഞിൻ ഉള്ളിൽ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ഹോസ്റ്റൽ റൂംമേറ്റ്സ് എന്ന് പറഞ്ഞാണ് ശാലു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശാലുവിൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും കേൾക്കാം അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. ആ ഒരു സിനിമയിൽ ഒരുപാട് പാട്ടുകളാണ് സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള. അതിലൊരു പാട്ടാണ് തുള്ളി മഞ്ഞിനുള്ളിൽ എന്ന പാട്ട്. പാട്ട് വയലാർ ശരത് ചന്ദ്രവർമ്മ സാർ വരികൾ എഴുതി, അതുപോലെ തന്നെ നെജി മർഷാദ് സാർ പാട്ട് പാടി, ഔസേപ്പ് അച്ഛൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് അനഘ, എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ, ഇതെൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അനഘ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘയുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വളരെ ഇഷ്ടമുള്ളൊരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ കണ്ണോട് കണ്ണായിടം എന്ന പാട്ട്. ഇപ്പം മൃദുല വാര്യരും അതുപോലെ തന്നെ ജോബ് കുര്യനും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോ കിടലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനു മുന്നായി ഒരു മെസ്സേജ് കൂടി എനിക്ക് വായിക്കാനുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിയയാണ്. ദിയ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഞാൻ ദിയ, എനിക്ക് ഡ്യൂഡ് മൂവിയിലെ ഓരോ ബ്ലഡ് സോങ് വെച്ച് തരുമോ, ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ് എന്ന് പറഞ്ഞാണ് ദിയ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ദിയയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഡ്യൂഡ് സിനിമയിലെ ഒരു കിട്ടിലം പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു സമയത്ത് നല്ല ഇപ്പോൾ പോലും കേട്ടിരുന്നു പോകുന്ന ഒരു പാട്ടാണ്. സായ് അഭ്യങ്കർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അദ്ദേഹം തന്നെ പാടിയ ഒരു കിടലം പാട്ടാണ്. ഇതിലെ ഫീമെയിൽ വോക്കൽസിനെ പറ്റി പറയാനാണെങ്കിൽ ദീപ്തി സുരേഷും ഭൂമിയും ചേർന്ന് പാടി. അതുപോലെ തന്നെ റാപ്പിന്റെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ പാൽ ഡബ്ബ റാപ്പ് ചെയ്ത ഒരു കിട്ടിലം പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി തന്നെ എനിക്കിവിടെ ചാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ ആണല്ലേ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഇനി പറ്റില്ല, നാളെ ഇതേ സമയം ലൈവ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ എന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഇതോടുകൂടി എനിക്ക് എന്നാലും ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം മറന്നു പോകുന്നത് സ്വന്തം ആരോഗ്യത്തെ കുറിച്ചാണ്. കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു നിമിഷം മാറ്റിവെക്കാം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ജനറേഷൻ ബാറ്ററി സയൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തെ ദിവസവും കൺട്രോൾ ചെയ്യുന്ന, എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കൊച്ചത്ഭുതമാണ് ഈ ബാറ്ററികൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സ്മാർട്ട് ഫോണുകളെ, ലാപ്ടോപ്പുകളെ, എന്തിന് റോഡിലൂടെ ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വരെ പ്രവർത്തിക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററികളിലാണ്. എന്നാൽ ഈ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് ചില പരിമിതികളുണ്ട്. ചാർജ് തീരാനെടുക്കുന്ന സമയം, ചൂടാകാനുള്ള സാധ്യത, ഉയർന്ന നിർമ്മാണ ചെലവ്. എന്നാൽ ഭാവിയുടെ ലോകം മാറ്റിമറിക്കാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ ബാറ്ററി സാങ്കേതിക വിദ്യകൾ, അത് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാം. ഇന്നത്തെ സാധാരണ ബാറ്ററികളിൽ ഊർജം കടന്നു പോകാനായിട്ട് ദ്രാവക രൂപത്തിലുള്ള, അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ലൈനുകളാണ് യൂസ് ചെയ്ത് വരുന്നത്. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ ഇതിന് പകരമായിട്ട് ഖരരൂപത്തിലുള്ള സെറാമിക്കോ പോളിമറോ ആണ് യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് കേട്ടറിഞ്ഞാലോ. അതായത് സുരക്ഷ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ അപകടങ്ങൾ മൂലം ബാറ്ററി തീപിടിക്കാനുള്ള സാധ്യത തീരെ ഇവിടെ ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, വേഗതയേറിയ ഒരു ചാർജിങ് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചാർജ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ കൂടുതൽ ശേഷിയുള്ളതാണ് ഇത്തരത്തിലുള്ള ബാറ്ററീസ്. ഒരേ വലുപ്പത്തിൽ 2 മടങ്ങ് അധികം ഊർജം സംഭരിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഈ ഇലക്ട്രിക് കാറുകൾക്ക് ഒറ്റ ചാർജിൽ 1000 കിലോമീറ്ററിലധികം ഓടാനായിട്ട് ഇതുവഴി സാധിക്കും എന്നതാണ് മറ്റൊരു അട്ടിപൊള്ളിയായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കേട്ടറിയാനുണ്ട് ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ബാറ്ററീസിനെ പറ്റിയിട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ബാറ്ററിയെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അതിനു മുൻപായിട്ട് സോഡിയം അയോൺ ബാറ്ററികളെ പറ്റിയിട്ട് കേട്ടറിയണം. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിലെ ഘടകമായിട്ടുള്ള സോഡിയം, അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ലിഥിയം വളരെ അപൂർവവും വില കൂടിയതുമായിട്ടുള്ള ഒരു ലോഹമാണല്ലേ. എന്നാൽ സോഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ കടൽ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമൊക്കെ നമുക്ക് സുലഭമായിട്ട് ഈ ഒരു സംഭവം ലഭിക്കും. ഇതിന്റെ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ വില വളരെ കുറവാണ്, പിന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമല്ല. അത് മാത്രമല്ല, ഈ വൻകിട സോളാർ പ്ലാന്റുകളിലും വീടുകളിലെ ഇൻവെർട്ടറുകളിലും ഊർജം സംഭരിച്ചു വെക്കാനായിട്ട് സോഡിയം അയോൺ ബാറ്ററികളെ ഏറ്റവും മികച്ചതാണ് എന്നുള്ളൊരു കാര്യം കൂടി മറക്കാതിരിക്കുക. തീർന്നിട്ടുള്ള ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ. ഈ സൾഫറും സിലിക്കണും ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ബാറ്ററികളെ പറ്റി അടുത്തതായിട്ട് കേൾക്കാം. അതായത് ലിഥിയം സൾഫർ ആൻഡ് സിലിക്കൺ അനോഡ് ബാറ്ററികൾ. ഈ സാധാരണ ലിഥിയം ബാറ്ററിയേക്കാൾ 5 മടങ്ങ് അധികം ഊർജം സംഭരിച്ചു വെക്കാനായിട്ട് ലിഥിയം സൾഫർ ബാറ്ററികൾക്ക് സാധിക്കും. ഈ ഡ്രോണുകള്, ഇലക്ട്രിക് വിമാനങ്ങള്, ബഹിരാകാശ വാഹനങ്ങള്, ഇവയിലൊക്കെ ഇവ ഭാവിയിൽ നമുക്ക് വിപ്ലവം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് കേട്ടറിയണ്ടേ. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഫോൺ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചാർജ് ചെയ്യുന്ന ഒരു കാലം വരുന്നു. ആഹാ, എന്ത് മനോഹരമായ കാലമല്ലേ. പിന്നെ മിനിറ്റുകൾ കൊണ്ട് ചാർജ് ആകുന്ന പെട്രോൾ കാറുകളേക്കാൾ വേഗത്തിലും ദൂരത്തിലും ഓടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, അതുകൂടാതെ സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും ഒക്കെ സുരക്ഷിതമായിട്ട് സംഭരിച്ച് രാത്രിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വീടുകൾ. അപ്പൊ ശാസ്ത്രം അതിവേഗം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പുതിയ ബാറ്ററി സാങ്കേതിക വിദ്യകൾ നമ്മുടെ കൈകളിൽ എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: പ്രകോപം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ നിന്നും തുടങ്ങാം ഈ മാറ്റം. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സോഡിയം അയോൺ ബാറ്ററിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേട്ടാലോ. ഇന്നത്തെ സാങ്കേതിക വിദ്യയിലെ തന്നെ ബാറ്ററി സാങ്കേതിക വിദ്യയിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് കേട്ടോ സോഡിയം അയോൺ ബാറ്ററികൾ. നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന കറിവേപ്പിലെ പ്രധാന ഘടകമായിട്ടുള്ള ഈ സോഡിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബാറ്ററികളാണ് സോഡിയം അയോൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. ഇവ ലിഥിയം അയോൺ ബാറ്ററികളെക്കാൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എന്തുകൊണ്ട് ഇവ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അതായത് എന്തുകൊണ്ട് സോഡിയം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൃദ്ധിയും ലഭ്യതയും അല്ലെ, ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ലിഥിയം വളരെ അപൂർവവും അതുപോലെ തന്നെ ചെലവേറിയതുമായിട്ടുള്ള ഒരു ലോഹമാണ്. അതുമാത്രമല്ല, ലിഥിയം ഖനനം ചെയ്യുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സോഡിയത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്ക് ഒന്നുമില്ല, ഭൂമിയിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് അല്ലേ. മാത്രമല്ല, പ്രത്യേകിച്ച് കടൽ വെള്ളത്തിൽ നിന്ന് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അസംസ്കൃത വസ്തുക്കളിലെ ലഭ്യത കുറവ് സോഡിയം ബാറ്ററികളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ചെലവ് കുറവാണ്. ലിഥിയം ഖനനം ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതും ഏറെ ചെലവേറിയിട്ടുള്ള ഒരു ജോലിയാണ്. എന്നാൽ സോഡിയത്തിന്റെ കാര്യത്തിൽ വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും നമുക്കത് ലഭ്യമാവുന്നത് കൊണ്ട് തന്നെ സോഡിയം അയോൺ ബാറ്ററികളുടെ നിർമ്മാണ ചെലവ് ലിഥിയം ബാറ്ററികളെക്കാൾ വളരെ കുറവായിരിക്കും. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളുടെയും വില ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്താ നോക്കുകയാണെങ്കിൽ ഈ സുരക്ഷയും പ്രവർത്തനക്ഷമതയുമാണ് കേട്ടോ. സേഫ്റ്റി ആൻഡ് പെർഫോമൻസ്. തീ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. സോഡിയം ബാറ്ററികളെ ചൂടാകുന്ന സമയത്ത് അമിതമായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ സുസ്ഥിരത, അതായത് സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് കൂടുതൽ മിടുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് ഇവയിൽ തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇനി തണുപ്പുള്ള കാലാവസ്ഥയിലും മികച്ച പ്രകടനം തന്നെയാണ് കേട്ടോ. അതിശൈത്യമുള്ള ഈ പ്രദേശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ലിഥിയം ബാറ്ററികളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. എന്നാൽ സോഡിയം ബാറ്ററികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തണുപ്പിലും നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കുകയാണെങ്കിൽ വലിയ ഭാരമുള്ള ഈ ഇലക്ട്രിക് കാറുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കും നിലവിൽ ചെറിയ തോതിൽ കൂടുതൽ ഊർജ്ജം നൽകാനായിട്ട് ലിഥിയം തന്നെ വേണം. എങ്കിലും സോഡിയം അയോൺ ബാറ്ററികൾ നമുക്ക് പല മേഖലകളിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ വലിയ ഊർജ്ജ സംഭരണികള്, വീടുകളിലെ ഇൻവെർട്ടറുകള്, പിന്നെ ചെറിയ ഇലക്ട്രിക് വാഹനങ്ങള്. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: യെസ്, അങ്ങനെ സോഡിയം അയോൺ ബാറ്ററികളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. ഇനി ഇതിന്റെ പ്രവർത്തന തത്വം എങ്ങനെയാണെന്നൊന്ന് കേട്ടാലോ. അതായത് സോഡിയം അയോൺ ബാറ്ററികൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററികളുടെ അതേ റോക്കിംഗ് ചെയർ തത്വത്തിലാണ്. ഈ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത പറഞ്ഞുതരാം. ഈ കാഥോഡിൽ നിന്നുള്ള സോഡിയം അയോണുകൾ ദ്രാവക രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റിലൂടെ ആനോഡിലേക്ക് സഞ്ചരിക്കുന്നു. ഇനി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് അയോണുകൾ ആനോഡിൽ നിന്ന് തിരികെ കാഥോഡിലേക്ക് ഒഴുകുകയും ഇലക്ട്രോണുകളെ പുറത്തുവിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ഇനി ഇതിന്റെ ഒരു താരതമ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്ന ഘടകം അസംസ്കൃത വസ്തുക്കളെ കറിയുപ്പിലും കടൽ വെള്ളത്തിലും സമൃദ്ധമായിട്ടുള്ള സോഡിയം അയോൺ. ഇനി ഇതിന്റെ നിർമ്മാണ ചെലവിനെ പറ്റി പറയുകയാണെങ്കിൽ 30% മുതൽ 40% വരെ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എനർജി ഡെൻസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മിതമായിട്ടുള്ള അളവായിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക. അതുപോലെ അതിശൈത്യത്തിലെ പ്രവർത്തനം ഏകദേശം -40°C ഇതിന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സുരക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ചാർജിംഗ് വേഗത വളരെ വേഗത്തിൽ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട്, അതാണ് ശരാശരി വേഗതയായിട്ട് എടുത്തു പറയുന്നത്. എന്നാലും ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടു. എന്നാലും എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ പ്രധാന വെല്ലുവിളികളും അതുപോലെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഒക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഈ വലിപ്പവും ഭാരവും എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവാണ്. അതായത് സോഡിയം അയോണുകൾക്ക് ലിഥിയം അയോണുകളേക്കാൾ വലിപ്പവും ഭാരവും ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരേ വലിപ്പമുള്ള ബാറ്ററിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് സോഡിയം ബാറ്ററികളിൽ സംഭരിക്കാനായിട്ട് കഴിയുന്ന ഊർജം വളരെയധികം കുറവാണ്. പിന്നെ ഇതിനുള്ള പരിഹാരമായിട്ട് ഗവേഷകർ പുതിയ കാഥോഡ് സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ആനോഡുകൾക്കായിട്ട് ഹാർഡ് കാർബണുകളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള വശം. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ബാറ്ററി പായ്ക്കുകളാണ്. അതായത് വലിയ ബാറ്ററി നിർമ്മാതാക്കൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CATL ലിഥിയം അയോൺ സെല്ലുകളും സോഡിയം അയോൺ സെല്ലുകളും ഒരൊറ്റ പാക്കിൽ സംയോജിപ്പിച്ച് AB ബാറ്ററി സിസ്റ്റം നിർമ്മിക്കുന്നുണ്ട്. ഇത് തണുപ്പുള്ള കാലാവസ്ഥയിൽ മികച്ച റേഞ്ചിലും കുറഞ്ഞ ചെലവും ഒക്കെ ഒരുമിച്ച് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ മറ്റൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഇനി സമീപകാല പുരോഗതിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ 2026 ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ 2026 പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ജനപ്രിയ സിറ്റി കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും സോഡിയം അയോൺ ബാറ്ററികൾ വ്യാപകമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഘടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സമീപകാല പുരോഗതികളിൽ ഒന്നായിട്ട് നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല, നിലവിലുള്ള ഫാക്ടറികൾ മാറ്റേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ലിഥിയം ബാറ്ററികൾ നിർമ്മിക്കുന്ന അതേ ഫാക്ടറി ലൈനുകൾ തന്നെ വളരെ ചെറിയ മാറ്റങ്ങളോടെ സോഡിയം ബാറ്ററികൾ ഉത്പാദിപ്പിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതും ഇതിന്റെ ഒരു വ്യാവസായിക ലഭ്യത വേഗത്തിലാക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശം തന്നെയാണ്. അപ്പോൾ തീർന്നിട്ടുള്ള ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അപ്പൊ സോഡിയം അയോൺ ബാറ്ററിയെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലേ. ആക്ച്വലി ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ സിനിമകളെ പോലും വെല്ലുന്ന ഒരു തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ് കേട്ടോ. സോഡിയം അയോൺ ബാറ്ററികളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു സാങ്കേതിക വിദ്യ വിപണിയിൽ വന്ന് തോറ്റ് പരാജയപ്പെട്ട് വർഷങ്ങളോളം ആരും ശ്രദ്ധിക്കാതെ ഇരുട്ടറയിൽ കിടന്നിട്ട് ഒടുവിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും രാജാവായിട്ട് തിരിച്ചു വന്ന ഒരു കഥയാണ് ഈ ഒരു സോഡിയം അയോൺ ബാറ്ററിയെ പറ്റി, അതിന്റെ ചരിത്രത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. തുടക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ 1970 to 1980 ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1970s ശാസ്ത്രജ്ഞര് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഗവേഷണം ചെയ്തു. ലിഥിയം ബാറ്ററികളും സോഡിയം ബാറ്ററികളും. തുടക്കത്തിൽ രണ്ടിനും തുല്യ സാധ്യതകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഒരു പരാജയത്തെ പറ്റി പറയുകയാണെങ്കിൽ 1991 സോണി ആദ്യമായിട്ട് ലിഥിയം അയോൺ ബാറ്ററി വിപണിയിൽ ഇറക്കുകയുണ്ടായി. ലിഥിയം വളരെ ചെറുതായതുകൊണ്ട് അതിൽ കൂടുതൽ ഊർജം സംഭരിക്കാമായിരുന്നു. ഇതോടെ ശാസ്ത്രലോകം സോഡിയത്തെ കംപ്ലീറ്റ് ആയിട്ടും അങ്ങ് മറക്കുകയായിരുന്നു. ഇനി 2010 കഴിഞ്ഞതോട് കൂടിയിട്ട് സ്മാർട്ട് ഫോണുകളും ഇലക്ട്രിക് കാറുകളും ഒക്കെ പെരുകിക്കൊണ്ടേയിരുന്നു. ലിഥിയത്തിന്റെ വില ആകാശത്തോളം ഉയർന്നു. ഖനനം പരിസ്ഥിതിക്ക് ഭീഷണിയായി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അന്നാണ് ശാസ്ത്രജ്ഞര് പഴയ സോഡിയം ഫയലുകൾ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ ദാ വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി കമ്പനിയായിട്ടുള്ള CATL 2021 തങ്ങളുടെ ആദ്യ സോഡിയം അയോൺ ബാറ്ററി പുറത്തിറക്കി. തോറ്റുപറ്റിച്ച സാങ്കേതിക വിദ്യയല്ല ഇതെന്ന് അവർ ലോകത്തിനങ്ങനെ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കറിവേപ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന കടൽ വെള്ളത്തിൽ സുലഭമായ സോഡിയം ഇന്ന് ലോകത്തെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയാണ് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. പണ്ട് ഭാരം കൂടുതലാണ് എന്നും കാര്യക്ഷമത കുറവാണ് എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ അതേ സോഡിയം ബാറ്ററികളാണ് ഇന്ന് -40 degrees തണുപ്പിൽ വരെ 15 minutes കൊണ്ട് ചാർജായി ഇലക്ട്രിക് കാറുകളിലെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തോറ്റുകൊടുത്ത സ്ഥലത്ത് നിന്നും കഠിനാധ്വാനവും ഗവേഷണവും കൊണ്ട് എങ്ങനെ മുൻപന്തിയിൽ എത്താമെന്നതിന് ശാസ്ത്രം നൽകുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് സോഡിയം അയോൺ ബാറ്ററികൾ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. സോഡിയം ബാറ്ററികളിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് കേട്ടാലോ, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ്, കാഥോഡ്. കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും ദീർഘകാല ലൈഫുള്ളതുമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ ഈ ഒരു കാഥോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടാണ് ലേയേർഡ് മെറ്റൽ ഓക്സൈഡുകൾ. ഇത് കൂടുതൽ ഊർജ്ജ സാന്ദ്രത, അതായത് എനർജി ഡെൻസിറ്റി നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി മറ്റൊരു പാർട്ടാണ് ആനോഡ്. അതിൽ തന്നെ ഹാർഡ് കാർബൺ. സാധാരണ ബാറ്ററികളിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റിന് പകരം സോഡിയം ബാറ്ററികളിൽ ഹാർഡ് കാർബൺ ആണ് യൂസ് ചെയ്യുന്നത്. സോഡിയം അയോണുകളുടെ വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ അവയ്ക്ക് കടന്നു പോകാൻ അനുയോജ്യമായ സുഷിരങ്ങൾ ഈ ഒരു ഹാർഡ് കാർബണിനുണ്ട്. അതുപോലെ കറന്റ് കളക്ടറുകൾ. ലിഥിയം ബാറ്ററികളിൽ കാഥോഡിന് അലൂമിനിയവും അനോഡിന് വില കൂടിയ ചെമ്പും വേണം. എന്നാൽ സോഡിയം ബാറ്ററികളിൽ രണ്ട് വശത്തും വില കുറഞ്ഞ അലൂമിനിയം ഫോയില് ഉപയോഗിക്കാം. ഇത് ഉൽപ്പാദന ചെലവ് വൻതോതിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി എന്തുകൊണ്ട് ഈ ഒരു സോഡിയം വിപ്ലവകരമാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ലിഥിയം ബാറ്ററികൾ കംപ്ലീറ്റ് ആയിട്ടും ചാർജ് തീർത്ത് സൂക്ഷിച്ചാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ ചാർജോടെയാണ് ഇവ കൊണ്ടുപോകുന്നത്. അതായത് ആക്ച്വലി ഇത് അപകട സാധ്യത കൂട്ടുന്നു എന്നുള്ള മറ്റൊരു നെഗറ്റീവ് വശം കൂടി ഉണ്ട് കേട്ടോ. എന്നാൽ സോഡിയം ബാറ്ററികളെ പറ്റി പറയുകയാണെങ്കിൽ സീറോ വോൾട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ചാർജ് ചെയ്ത് സുരക്ഷിതമായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ 80% വരെ ചാർജ് ആകാനുള്ള അതിവേഗ ചാർജിങ് ശേഷി ഇവയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതായത് സെൽ കപ്പാസിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പരിസ്ഥിതി സൗഹൃദം, ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഇവയിൽ കോബാൾട്ട്, നിക്കല് തുടങ്ങിയിട്ടുള്ള അപൂർവവും പരിസ്ഥിതിക്ക് ഹാനികരവുമായ ലോഹങ്ങൾ തീരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിലവിലുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ നടക്കുന്ന കുറച്ച് പ്രധാന ഗവേഷണങ്ങൾ കൂടി കേട്ടറിയാം. ആനോഡ് ഫ്രീ സോഡിയം, അതായത് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഹാർഡ് കാർബൺ ആനോഡ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി ചാർജ് ചെയ്യുമ്പോൾ നേരിട്ട് സോഡിയം മെറ്റൽ യൂസ് ചെയ്ത് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. ഇത് ബാറ്ററിയുടെ ഭാരം കുറയ്ക്കുകയും ഊർജ്ജ സാന്ദ്രത വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന് സോളിഡ് സ്റ്റേറ്റ് സോഡിയം ബാറ്ററീസ് ആണ്. അതായത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന് പകരം ഖരരൂപത്തിലുള്ള സെറാമിക് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഇവ കംപ്ലീറ്റ് ആയിട്ടും തീ പിടിക്കാത്തതും ഉയർന്ന ഊർജ്ജശേഷിയുള്ളതുമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ കൂടി അറിഞ്ഞിരിക്കാം. ലൗഡ് സ്പീക്കറിലെ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഇന്നത്തെ ബാറ്ററി മേഖലയിലെ പ്രധാന രാഷ്ട്രീയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള നേരിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ സോഡിയം അയോൺ ബാറ്ററീസ്. അതായത് പറഞ്ഞുതരാം, സപ്ലൈ ചെയിൻ സ്വയം പര്യാപ്തത. അതായത് ലോകത്തിലെ ലിഥിയം കോബാൾട്ട് ശേഖരത്തിന്റെ ഭൂരിഭാഗവും ഏതാനും ചില രാജ്യങ്ങളുടെ, അതായത് ചൈന, കോങ്കോ, ചിലി എന്നീ രാജ്യങ്ങളുടെ കയ്യിലാണ്. എന്നാൽ സോഡിയത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് എവിടെയും ലഭ്യമായതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഈ ഒരു ബാറ്ററി നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോബാൾട്ട് ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ബാലവേലയും പ്രകൃതി ചൂഷണവും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സോഡിയം ബാറ്ററികളെ സഹായിക്കുന്നു. ഇവയിൽ കോബാൾട്ടോ നിക്കലോ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമായിട്ട് ഇത് ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് കാറുകളെക്കാൾ ഉപരി സോളാർ വിൻഡ് പവർ ഗ്രിഡുകളിലാണ് സോഡിയം ബാറ്ററികളെ വിപ്ലവം സൃഷ്ടിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ട് ഗ്രിഡ് സ്റ്റോറേജിന് സോഡിയം മാത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വീടുകളിലും പ്ലാന്റുകളിലും വെക്കുന്ന വലിയ ബാറ്ററി ബാങ്കുകൾക്ക് വലിപ്പമോ ഭാരമോ ഒരു പ്രശ്നമല്ല. അവിടെ ഏറ്റവും പ്രധാനം കുറഞ്ഞ നിർമ്മാണ ചെലവും ദീർഘകാല ആയുസ്സും സുരക്ഷയുമാണ്. അപ്പോൾ സോഡിയം ബാറ്ററികൾക്ക് 3000 മുതൽ 5000 വരെ ചാർജിങ് സൈക്കിളുകൾ നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു പോസിറ്റീവ് വശമായിട്ട് എടുത്തു പറയുന്ന കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സോഡിയം അയോൺ ബാറ്ററികളുടെ ഏറ്റവും വലിയ സവിശേഷത അവ നിർമ്മിക്കാനായിട്ട് പുതിയ ഫാക്ടറികൾ പണിതുയർത്തേണ്ടതില്ല എന്നുള്ളത്. നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലിഥിയം അയോൺ ബാറ്ററികൾ നിർമ്മിക്കുന്ന അതേ മെഷീനറികളും അതേ പ്രോസസ്സറുകളും തന്നെയാണ് സോഡിയം ബാറ്ററികൾക്കും യൂസ് ചെയ്തു വരുന്നത്. പിന്നെ ലിഥിയം ബാറ്ററികളിൽ ആനോഡ് വശത്ത് വില കൂടിയ ചെമ്പ് ഫോയിൽ ആവശ്യമാണ്. എന്നാൽ സോഡിയത്തിന്റെ ചെമ്പിന് പകരം വില കുറഞ്ഞ അലൂമിനിയം ഫോയിൽ തന്നെ ഇരുവശത്തും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിർമ്മാണ ചെലവിനും ഭാരത്തിലും വലിയ വ്യത്യാസം തന്നെ വരുത്തുന്നുണ്ട് കേട്ടോ. ബാറ്ററികൾ ഉപയോഗിക്കുന്ന ശേഷം ഈ സംസ്കരിക്കുന്നത് ആക്ച്വലി വലിയൊരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. എന്നാൽ ഇവിടെയും സോഡിയം മുന്നിട്ട് നിൽക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ, മണ്ണും ജലവും വിഷമയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സോഡിയം ബാറ്ററികളിലെ പ്രധാന ഘടകങ്ങൾ ഈ സോഡിയം, അയൺ, മാംഗനീസ്, കാർബൺ ഇവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പരിസ്ഥിതിക്ക് ദോഷകരമല്ല. അതുപോലെ എളുപ്പമുള്ള റീസൈക്ലിനിങ് എടുത്തു പറയേണ്ടതാണ്. അപകടകരമായിട്ടുള്ള ലോഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ ഇവ നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ സോഡിയം അയോൺ ബാറ്ററിയെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അടുത്തത് ലിഥിയം സൾഫർ ആൻഡ് സിലിക്കൻ ആനോഡ് ബാറ്ററിയെ പറ്റി കേൾക്കാം. അതായത് ലിഥിയം സൾഫർ, സിലിക്കൻ ആനോഡ് ഇവയൊക്കെ അടുത്ത തലമുറ ബാറ്ററി സാങ്കേതിക വിദ്യയിലെ രണ്ട് പ്രധാന കണ്ടെത്തലുകളാണ്. ബാറ്ററികളുടെ ഊർജ്ജ സംഭരണ ശേഷി വൻതോതിൽ ഉയർത്താനായിട്ട് ഈ രണ്ട് രീതികൾക്കും സാധിക്കും. ഇവ ഓരോന്നും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. അതായത് ലിഥിയം സൾഫറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ ലിഥിയം ബാറ്ററികളിലെ കാഥോഡിൽ കോബാൾട്ടോ നിക്കലോ ഉപയോഗിക്കുന്നതിന് പകരം സൾഫർ ഉപയോഗിക്കുന്ന രീതിയാണ് കേട്ടോ ഈ ഒരു ബാറ്ററിയിൽ. ഇതിന്റെ പ്രധാന മേന്മകളെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ലിഥിയം ബാറ്ററികളെക്കാൾ 3 മുതൽ 5 മടങ്ങ് വരെ അധികം ഊർജ്ജം സംഭരിക്കാനായിട്ട് ഇവയ്ക്ക് സാധിക്കും. അതുമാത്രമല്ല, സൾഫറിന് ഭാരം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ബാറ്ററികൾ ഭാരം കുറഞ്ഞവയായിരിക്കും. ഇലക്ട്രിക് വിമാനങ്ങൾ, ഡ്രോണുകൾ, ബഹിരാകാശ ഉപകരണങ്ങൾ ഇവയ്ക്കൊക്കെ അനുയോജ്യമാണ് കേട്ടോ ഇത്തരം ബാറ്ററീസ്. മാത്രമല്ല വിലക്കുറവാണ്. പ്രകൃതിയിൽ സൾഫർ സുലഭമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് ഇവിടെ കുറവാണ്. എന്നാൽ പ്രധാന വെല്ലുവിളിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും സൾഫർ ലയിച്ച് ദ്രാവക രൂപത്തിലേക്ക് മാറുകയും ബാറ്ററിയുടെ ആയുസ് പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇത് പരിഹരിക്കാനുള്ള നാനോ മെറ്റീരിയൽ ഗവേഷണങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ഭാവിയിൽ നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ പരിണമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി സിലിക്കൻ ആനോഡ് ബാറ്ററികളെ പറ്റി പറയുകയാണെങ്കിൽ, നിലവിലുള്ള ലിഥിയം ബാറ്ററികളിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. എന്നാൽ ഗ്രാഫൈറ്റിന് പകരം സിലിക്കൺ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് സിലിക്കൻ ആനോഡ് ബാറ്ററീസ്. ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഗ്രാഫൈറ്റ് ആനോഡിനേക്കാൾ 10 മടങ്ങിലധികം ലിഥിയം അയോണുകളെ പിടിച്ചു വെക്കാനായിട്ട് ഒരു ആറ്റം സിലിക്കണിന് സാധിക്കും. അത് മാത്രമല്ല, സ്മാർട്ട് ഫോണുകളും കാറുകളും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. പ്രധാന വെല്ലുവിളികളെ പറ്റി പറയുകയാണെങ്കിൽ, ചാർജ് ചെയ്യുമ്പോൾ സിലിക്കൺ 300% വരെ വലുതാവുകയും അതായത് വീർക്കുകയും പിന്നീട് ചുരുങ്ങുകയും ചെയ്യും. ഇത് ബാറ്ററി തകരാറിലാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിലവിലെ ഗ്രാഫൈറ്റും സിലിക്കണും നിശ്ചിത അനുപാതത്തിൽ കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ സിലിക്കൺ നാനോ വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഈ ബാറ്ററികളെ പറ്റി. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
1: super fun
0: and exciting prizes.
1: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
2: ആശ്രയ പ്രീമിയർ ലീഗ്.
1: Stay tuned.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇനി നമുക്ക് ലിഥിയം സൾഫർ ബാറ്ററികളുടെ ചരിത്രം കേട്ടാലോ. 1960കളിലാണ് കഥ തുടങ്ങുന്നത്, അതായത് ആദ്യ കാലഘട്ടത്തിലുകള്. 1962 ഹെർബർട്ട് ഡാന്യുവിക്കും സംഘവും സൾഫറിന്റെ ഉയർന്ന ഊർജ സംഭരണ ശേഷി കണ്ടെത്തി ആദ്യകാല ലിഥിയം സൾഫർ പ്രാഥമിക ബാറ്ററികളെ പേറ്റന്റ് ചെയ്തു. അതിനുശേഷം 1980കളിലും 1990കളിലും വെച്ച് നോക്കുകയാണെങ്കിൽ റീചാർജബിൾ ശ്രമങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടു. സൾഫർ അധിഷ്ഠിത ബാറ്ററികൾ റീചാർജ് ചെയ്യാവുന്ന രീതിയിൽ വികസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചാർജ് ചെയ്യുമ്പോൾ സൾഫർ അലിഞ്ഞു പോകുന്ന പോളി സൾഫൈഡ് ഷട്ടിൽ എഫക്റ്റ് തടസ്സമായിട്ട് മാറി. അതിനുശേഷം 2009 വാട്ടലൂ സർവകലാശാലയിലെ പ്രൊഫസർ ലിൻഡ നാസർ നാനോ സ്ട്രക്ചേർഡ് കാർബൺ ഉപയോഗിച്ച് സൾഫറിനെ അലിഞ്ഞു പോകാതെ തടഞ്ഞു നിർത്താമെന്ന് തെളിയിക്കുകയുണ്ടായി. ഇത് സാങ്കേതിക വിദ്യയിൽ വലിയൊരു വഴിത്തിരിവായി മാറിയട്ടോ. അതിനുശേഷം 2020 വിമാനങ്ങളിലും ഡ്രോണുകളിലും ഇത് യൂസ് ചെയ്തു, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സോളാർ ഡ്രോണുകളിലും. എയ്റോസ്പേസ് മേഖലയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഭാരം കുറഞ്ഞ ഈ ഒരു ബാറ്ററി വ്യാപകമായിട്ട് അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. ഇനി സിലിക്കൺ ആനോഡ് ബാറ്ററികളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1970കളിലും 1990കളിലുമാണ് സിലിക്കണിന്റെ സാധ്യതകൾ വന്നിട്ടുള്ളത്. അതായത് ഗ്രാഫൈറ്റിനേക്കാൾ 10 മടങ്ങധികം ലിഥിയം സംഭരിക്കാനായിട്ട് സിലിക്കണ് കഴിയുമെന്ന് അങ്ങനെ സയന്റിസ്റ്റുകൾ കണ്ടെത്തി. എന്നാൽ ചാർജ് ചെയ്യുമ്പോൾ സിലിക്കൺ 300% വരെ വികസിക്കുന്നതും പൊട്ടിപ്പോകുന്നതും ഒരു വെല്ലുവിളിയായിട്ട് മാറി. പിന്നീട് 2008 സിലിക്കൺ നാനോ വയറുകൾ കണ്ടുപിടിച്ചു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് സിലിക്കൺ നാനോ വയറുകൾ ഉപയോഗിച്ചാൽ പൊട്ടിപ്പോകാതെ കൂടുതൽ ലിഥിയം അയോണുകളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്ന് തെളിയിച്ചത്. അതിനുശേഷം 2015 100% സിലിക്കണിന് പകരം 5% മുതൽ 10% വരെ സിലിക്കൺ ഗ്രാഫൈറ്റുമായിട്ട് കൂട്ടിക്കലർത്തി ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബാറ്ററികൾ അങ്ങനെ വിപണിയിലെത്തിക്കുകയുണ്ടായി. പിന്നീട് 2020 പ്രീമിയം ഫോണുകളിലും കാറുകളിലും ഇത് യൂസ് ചെയ്തു തുടങ്ങി. ഈ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിലും പ്രീമിയം ഇലക്ട്രിക് വാഹനങ്ങളിലും, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്ല മോഡൽ 3 പുതിയ സെല്ലുകൾ. അപ്പം ഇതൊക്കെ അതിവേഗ ചാർജിങ്ങിനായിട്ട് സിലിക്കൺ അങ്ങനെ ആനോഡുകൾ വ്യാപകമായിട്ട് ഘടിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിപ്ലവം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ബാറ്ററി സയൻസിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ദിവസം ദാ APL-മായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 6 മണി വരെ അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റും കാത്തുകാത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലും ലക്കി ഡ്രോയിലൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു ഭാഗ്യവാനെ, ആ ഒരു ഭാഗ്യശാലിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിം എന്ത് തന്നെയാണെങ്കിലും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഗെയിം, ഇന്നത്തെ ഗെയിം എന്താണ് എന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ. ഗെയിം കളിക്കാനായിട്ട് അത്രത്തോളം ആക്രാന്തത്തോടെ ഇരിക്കുന്ന ആളുകളുണ്ടാകും. കാരണം ബോധടി മാറ്റുക എന്നതിലേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ഗിഫ്റ്റ് കൂടിയൊക്കെ ലഭിക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗെയിം കളിക്കാനുള്ള ഒരു ആഗ്രഹം അത് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഗെയിം എന്താണെന്ന് പറയാം. അതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ജൂലൈ 28 ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ആക്ടറായി മാറിയ ഒരു വ്യക്തി, അതായത് 2012 സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ കടന്നു വന്ന്, പിന്നീട് നോക്കുകയാണെങ്കിൽ ഉസ്താദ് ഹോട്ടൽ, ചാർലി, ബാംഗ്ലൂർ ഡേയ്സ്, അങ്ങനെ അങ്ങനെ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് മൂവീസിലൂടെയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ താരം, നമ്മൾ മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്ക ദുൽഖർ സൽമാന്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം.

0: മലയാളത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ഇന്ത്യ ഒട്ടാകെ ആരാധകരെ നേടിയെടുത്ത ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ടും മാറിയിട്ടുള്ള ഒരു ആക്ടറല്ലേ. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകൻ എന്നതിലുപരിയായിട്ട് സ്വന്തം കഴിവ് കൊണ്ടും അതുപോലെ തന്നെ വേറിട്ട സിനിമകളും വേഷങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ടറായിട്ട് മാറിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളും പാട്ടുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മൾ ഇന്നത്തെ ആസ്പ്രേ ആ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും റെഡി അല്ലേ? ഇവിടെ ആദ്യത്തെ ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ റെഡിയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
1: Hey, I'm Faizo.
2: Shahana.
1: നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല.
2: How sweet.
1: Yeah, it is cute and romantic, but...
2: ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്.
0: ഓക്കെ, ഡി ക്യു അഭിനയിച്ച സിനിമയിലെ ഒരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ സിനിമ ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, കാരണം ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു ആക്ടറാണ് ദുൽഖർ സൽമാൻ അല്ലേ, അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.
1: Hey, I'm Faizo.
2: ഷഹാന.
1: നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല.
2: How sweet.
1: Yeah, it is cute and romantic, but...
2: ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്.
3: ഇസ് ദുനിയാ മേ അഗർ ജന്നത് ഹൈ തോ ബസ് യഹി ഹൈ, യഹി ഹൈ, യഹി ഹൈ.

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: ആശ്രയാ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: Yes, welcome back to DQ Birthday Special Asprea Premier League with me, RJ Anusha, Studio Clerk. ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 30 മിനിറ്റിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് DQ-ന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളും പാട്ടുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിങ്ങനെ അസ്പ്രിയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ഓഡിയോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല.
2: ഹൗ സ്വീറ്റ്.
1: യാ, ഇറ്റ് ഈസ് ക്യൂട്ട് ആൻഡ് റൊമാന്റിക്. ബട്ട്
2: ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്.
0: ഓക്കേ, അപ്പോൾ സിനിമ ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നത്?
3: ഓക്കേ,
0: വിഷ്ണു എവിടുന്നാ വിളിക്കുന്നത്? എത്രയും വേഗം ആക്സിഡന്റ് ഒക്കെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് റെഡി ആയി വരട്ടെ കേട്ടോ. ഓക്കേ ഓക്കേ. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ. ഉസ്താദ് ഹോട്ടൽ ആണോ എന്നോടാണോ
3: ചോദിക്കുന്നത്?
0: ഗസ്സിംഗ് അല്ലേ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഏതാ?
3: ഇഷ്ടപ്പെട്ട ആക്ടർ ദുൽഖറും വിക്രമും.
0: ദുൽഖറും വിക്രമവും ആണ്. അപ്പോ ഡിക്യുവിന്റെ ഒരു ബിഗ് ഫാൻ എന്ന നിലയിൽ ഉറപ്പായിട്ടും തെറ്റിക്കാൻ പാടില്ല. അഭിമാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. ഉറപ്പല്ലേ, ഉറപ്പിക്കണോ?
3: ഉസ്താദ് ഹോട്ടലാണോ മൊബൈൽസ് ആണോ?
0: ഉസ്താദ ഹോട്ടൽ ആണോ അല്ലെങ്കിൽ സലാല മൊബൈൽസ് ആണോ?
3: വീണ്ടും
0: അടിപൊളി. ഇനി എന്തെങ്കിലും മാറ്റാനുണ്ടോ? വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് വിഷ്ണു, ഇത് അല്ല, വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഇത് അഭിമാന പ്രശ്നമാണ്, അതുകൊണ്ട് തെറ്റിക്കാനേ പാടില്ല. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സമ്മതിച്ചു കഴിഞ്ഞു, ഡിക്യുവിന്റെ ഒരു ബിഗ് ഫാൻ ആണെന്ന്. ഉസ്താദ് ഹോട്ടൽ എന്നാണ്. ഇടക്കൊക്കെ ഭാര്യ പറയുന്നത് കേൾക്കണം കേട്ടോ, ചിലപ്പോ നല്ലത് വരാനായിരിക്കും. ഓക്കെ, അപ്പൊ ഉറപ്പിക്കട്ടെ. ഏത് ഉറപ്പിക്കണം പറഞ്ഞോളൂ. ഏത് ലോക്കിയാണോ? ഉസ്താദ് ഹോട്ടലിൽ ലോക്കിയാണോ അതോ സലാല മൊബൈൽസ് ലോക്കിയാണോ? ഏതാ ലോക്കിയണ്ടേ? ഉസ്താദ് ഹോട്ടലിൽ. ഓക്കെ, അപ്പൊ ഭാര്യ പറഞ്ഞതുപോലെ ലോക്കിയാൻ തീരുമാനിച്ചല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിഷ്ണു ഇപ്പോ ലോക്ക് ചെയ്തിരിക്കുന്ന ആൻസർ ഉസ്താദ് ഹോട്ടൽ എന്നാണ്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് നമ്മുടെ വിഷ്ണു അങ്ങ് കോളൊക്കെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ പോയതാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ വരുന്നത് ഉസ്താദ് ഹോട്ടലാണ്. ഉസ്താദ് ഹോട്ടൽ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അർച്ചന, ലിനി, വിഷ്ണു, ഷെമി, അരുൺ, തങ്കമണി ടീച്ചർ, ഐശ്വര്യ, അനുഗ്രഹ, അഭിഷിമ, സുശീല ചേച്ചി, മണികണ്ഠൻ ചേട്ടൻ, ഇപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഉസ്താദ് ഹോട്ടൽ എന്നാണ്. സഹദേവൻ ചേട്ടൻ മാത്രം ഒന്ന് വഴി തെറ്റി.

ആണ് നമുക്ക് ആൻസർ അയച്ചിരിക്കുന്നത്. സീതാറാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ആണ്. ഓക്കെ, സാരയില്ല. ആൻഡ് മനോജ് ഏട്ടൻ, ഫൈനലി നമുക്ക് പ്രവീൺ ആൻഡ് മജീദ്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഉസ്താദ് ഹോട്ടൽ എന്ന് തന്നെയാണ്. അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2012 റിലീസായ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവി തന്നെയാണ് ഉസ്താദ് ഹോട്ടലിലെ. തിലകൻ, ഡി ക്യു, അതുപോലെ നിത്യ മേനോൻ, ലെന, മാമുക്കോയ, സിദ്ദിഖ് എല്ലാവരും നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ച മൂവിയാണ്. കണ്ടവർക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാനൊന്നും സാധിക്കുന്ന ഒരു മൂവിയല്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.

നമുക്കറിയാം ഒരു ആക്ടർ എന്നതിനേക്കാൾ ഉപരി ഒരു അടിപൊളി സിംഗർ കൂടിയാണ് നമ്മുടെ ഡി ക്യു അല്ലേ. അപ്പോൾ സകലകലാവല്ലഭൻ എന്ന നിലയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഉണ്ണിമായ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്, ചോദ്യം ഇതാണ്, ഈ പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം സിനിമ കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക് ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ
4: Architects, government approved, ISO certified civil engineers and builders. Contact 944-771-7171.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals. Mithamaya nirakil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand-ine samibam, Pulaman, Kottarakara.

ഡിക്യൂ ബർഡേ സ്പെഷ്യൽ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ഓഡിയോ ക്വസ്റ്റ്യൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.

0: ദുൽഖർ സൽമാൻ പാടിയ ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ശിവനന്ദ. ശിവനന്ദ, എന്താ ഒരു എനർജി ഒന്നും ഇല്ലാതെ, കുറച്ച് എനർജറ്റിക് ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൂടെ. ഓക്കെ. എന്താ വൈകുന്നേരം കഴിച്ചേ? ചായ കുടിച്ചായിരുന്നോ? ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാണ്. കഴിക്കാൻ എന്നതായിരുന്നു? കേക്കായിരുന്നു. കേക്ക് കഴിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ. ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടാണോ ഉണ്ണിമായ എന്ന പാട്ട്? ഉറപ്പാണോ? അനക്കില്ലല്ലോ, എവിടെ പോയി? ഹലോ. ഓക്കെ, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാവോ? അത് ഉറപ്പിക്കണ്ടേ? ഏതെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ ഓക്കെ. എന്നോ ഉറപ്പിക്കണോ അത് ഉറപ്പിക്കണ്ടേ? ഉറപ്പിക്കണം. ഉണ്ണിമായ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് ബാംഗ്ലൂർ ഡേയ്സിലെ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ശിവനന്ദ? ഒന്നുകൂടി ചിന്തിച്ചു നോക്കണമെങ്കിൽ ചിന്തിച്ചു നോക്കാം കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം. ബാംഗ്ലൂർ ഡേയ്സിൽ ഉണ്ണിമായ എന്നുള്ളൊരു പാട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആകെ ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലേ. ലൈവിൽ വിളിക്കുകയും ചെയ്തു. ഓക്കെ, സാരയില്ല. എന്തായാലും ഞാൻ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. ആക്ച്വലി ഉണ്ണിമായ എന്ന പാട്ട് ആ സിനിമയിലെ അല്ല കേട്ടോ, മണിയറയിലെ അശോകനാണേ. ഓക്കെ, സാരയില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിൽ പിടിക്കാം. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ശിവനന്ദ വിളിച്ചു, ചെറുതായിട്ടൊന്ന് ആൻസർ പാളിപ്പോയി. നമുക്ക് വാട്സപ്പിൽ ആരൊക്കെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. മണിയറയിൽ അശോകൻ എന്ന ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന, ലിനി, വി ബി, തങ്കമണി ടീച്ചർ, വിഷ്ണു, ഷെമി, അഭിഷിമ ആൻഡ് ജ്യോതിർ, ശിവ, മണികണ്ഠൻ ചേട്ടൻ, സുശീല ചേച്ചി ആൻഡ് വേറൊരു മനോജേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, പ്രവീൺ ആൻഡ് ഫൈനലി മജീദിക്ക. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ മണിയറയിലെ അശോകൻ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസറാണ്. ഈ സിനിമയിൽ ഡി കെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം പാടിയ പാട്ട് ഉണ്ണിമായ എന്ന പാട്ട് ഈ സിനിമയിലേതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
2: എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. നീ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ഇനി അത് കാണാൻ പറ്റുമെന്നും തോന്നുന്നുമില്ല. ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ താലി കെട്ടിയ ഒരു ഭാര്യ ഉണ്ടെന്ന കാര്യം മറന്നുപോയോന്ന്? മറന്നില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്.
0: ഓക്കെ, നമ്മളെയൊക്കെ വിഷമിപ്പിച്ച, ഇമോഷണലി നമ്മളെയൊക്കെ കരയിപ്പിച്ച ഒരു മൂവിയിലെ ഡയലോഗാണ് ഡി കെ അഭിനയിച്ച സിനിമയിലെ ഒരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ സിനിമ ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291909 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്.
3: Just like that.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Time check. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

0: നമ്മുടെ സ്വന്തം കുഞ്ഞിക്കയുടെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളും അതുപോലെ തന്നെ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓഡിയോ ക്ലിപ്പ്,
1: എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. നീ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ഇനി അത് കാണാൻ പറ്റുമെന്നും തോന്നുന്നുമില്ല. ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ താലി കെട്ടിയ ഒരു ഭാര്യ ഉണ്ടെന്ന കാര്യം മറന്നുപോയോന്ന്? മറന്നില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്.
0: ഓക്കെ, ഏത് സിനിമയിലെ ഡയലോഗ് ആണ് ഇപ്പോൾ കേട്ടത് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
2: ഞാൻ എഴുകോണമേ ശീമയാണ്.
0: എന്തൊക്കെയുണ്ട് ശിവശേഷി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. വൈകുന്നേരമായിട്ട് എന്താണ് പരിപാടി? റേഡിയോ ഒക്കെ കേട്ട് ചായക്ക് കുടിച്ചിരിക്കുകയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഡി ക്യുവിന്റെ ബർത്ത്ഡേ ആണ്. ഇഷ്ടമുള്ള ആക്ടർ ആരാ? ഡി ക്യു ആണോ? അങ്ങനെയൊന്നും ഇല്ല, എന്നാലും അറിയാവുന്ന ഒരു ചോദ്യമായത് കൊണ്ട് വിളിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ. പട്ടാളമോ? ആരാ ആൻസർ പറഞ്ഞന്നേ? ആരും പറഞ്ഞില്ല, സ്വന്തമായിട്ട് മനസ്സിൽ വന്നത് അങ്ങ് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് ശിവശേഷി പട്ടാളത്തില് ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ. ദുൽഖർ സൽമാന്റെ ഫാദർ ആയിട്ടുള്ള മമ്മൂക്കയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സിനിമയുടെ പേര് സീതാരാമോ എന്നാണ്, കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, സാരിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിൽ പിടിക്കാൻ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ. ഓ, ചായക്ക് കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, വീട് വിളിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും ശിവശേഷി വിളിച്ചു, ഒരു ബന്ധവുമില്ലാത്തൊരു ആൻസർ പറഞ്ഞു. സാരയില്ല, എന്തായാലും അടുത്ത ചോദ്യത്തിൽ പിടിക്കാന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് വാട്സപ്പിൽ തെറ്റ് ആൻസർ അയച്ചിട്ടുള്ളവരൊക്കെ അത് ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം വായിക്കാം ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ രമ്യ, അനിൽകുമാർ, ജ്യോതി ശിവ ആൻഡ് ശശികല, അർച്ചന, വിഷ്ണു, ഷെമി, ലിനി ബിബി, അഭിഷിമ, വരുൺ, മേലില ആൻഡ് സുഷീര ചേച്ചി, മനോജ് ഏട്ടൻ, തങ്കമണി ടീച്ചർ, പ്രവീൺ ആൻഡ് ഫൈനലി മജീദിക. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ സീതാരാമോ എന്നാണ്. ചിലർ തെറ്റായിട്ട് അയച്ചിട്ടുണ്ട്, അപ്പോൾ ആൻസർ കേട്ടത് കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാരമില്ല, നമുക്ക് അടുത്ത ചോദ്യം വരുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
3: മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെണ്ണയ്യൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
0: ഓക്കെ, അപ്പോൾ ഡി ക്യു അഭിനയിച്ച സിനിമയിലെ ഒരു ഡയലോഗാണ് ഇപ്പോൾ കേട്ടത്. സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526649909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റൂമ്മന്നൂർ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യെസ്, അങ്ങനെ ദുൽഖർ സൽമാൻ ബർത്ത്ഡേ സ്പെഷ്യൽ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ നമ്മളിതാ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ.
1: മീശപ്പുലി മലയിലെ മഞ്ഞു പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയ്യൻ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
0: ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പൊ ആൻസർ അറിയിക്കാനായിട്ട് ആ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ഹലോ,
2: ഹലോ,
0: കേൾക്കാമോ? ഇതാരാ സംസാരിക്കുന്നേ?
2: ശ്രീനന്ദ്.
0: ശ്രീനന്ദ്, വീട് എവിടാ?
2: കണ്ണൂർ.
0: കണ്ണൂര്? കണ്ണൂരിൽ നിന്നാണോ വിളിക്കുന്നേ? ഹലോ, അച്ഛന്റെ വീട്ടിലാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ഓക്കെ, മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സില്. ഓക്കെ, ആരാ അടുത്ത് എന്ന് പറഞ്ഞുതരുന്നേ? അമ്മയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീനന്ദ്, നമ്മുടെ ആൻസറിങ് പോരട്ടെ. ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാന്ന് അറിയോ? വേഗം അമ്മയോട് ചോദിച്ചിട്ട് ആൻസർ പറ.
2: ചാർലി.
0: ഉറപ്പാണോ? സിനിമ കണ്ടിട്ടുണ്ടോ? ആരാ അതിൽ അഭിനയിച്ചിരിക്കുന്നേ? ദുൽഖർ. ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടമാണോ കാണാൻ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡിക്യുവിന്റെ ഒരു കുട്ടി ഫാൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മോൻ വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന് നോക്കാം. ലിനി ബേബി, വിഷ്ണു, ഷെമി, തങ്കമണി ടീച്ചർ, അഭിഷിമ, പ്രവീൺ, വരുൺ, അർച്ചന, ഐശ്വര്യ, അനുഗ്രഹ, മനോജ്, രമ്യ ആൻഡ് ജ്യോതിർശിവ, സുശീല ചേച്ചി, മജീദിക്ക് ആൻഡ് ഫൈനലി മണികണ്ഠൻ ചേട്ടൻ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചാർലി എന്നാണ്. ചാർലി ഈസ് ദ റൈറ്റ് ആൻസർ. 2015 റിലീസായ ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവി തന്നെയാണ്. ദുൽഖർ സൽമാൻ, പാർവതി, തിരുവോത്ത്, അപർണ, ഗോപിനാഥ് ഒക്കെ മെയിൻ റോളിൽ എത്തി ഗംഭീരമാക്കിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇതാ അടുത്ത ഓഡിയോയിലേക്ക് കടക്കുകയാണ്.
3: അർജന്റീനയാണ് എന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി, പക്ഷേ 2006 ഞങ്ങൾ അത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈൻ.
0: ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, നമ്മുടെ ഡി ക്യുവിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9529640 എന്നാണ് നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

0: യെസ് അങ്ങനെ ഡി ക്യൂ ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗെയിം കളിച്ച് നമ്മുടെ സ്റ്റുഡിയോ ക്ലാക്കിൽ പോയി സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ആൻഡ് കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ഓഡിയോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അർജന്റീനയാണ് എന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീല് കപ്പ് കൊണ്ടുപോയി, പക്ഷേ 2006 ഞങ്ങൾ അത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈൻ.
0: ഓക്കെ, ഡി ക്യു അഭിനയിച്ച സിനിമയിലൊരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദ്യം കേട്ടോ. ഒരു ക്ലൂ ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതായത് ഡി ക്യുവിൻ്റെ ഫസ്റ്റ് മൂവിയാണ് എന്നുള്ള ക്ലൂ ഒക്കെ. ഓർമ്മയുണ്ടോ ആവോ? എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. സെക്കൻഡ് ഷോ എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് വരുൺ, ലിനി, വിബി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഷോ എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കോംറേഡ് ഇൻ അമേരിക്ക എന്നുള്ളൊരു ആൻസറാണ്. മണികണ്ഠൻ ചേട്ടൻ CIA ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഐശ്വര്യയും അനുഗ്രഹയും ചേർന്നിട്ട് സെക്കൻഡ് ഷോ ആൻഡ് CIA ഏതെങ്കിലും ഒന്ന് റെഡി ശരിയാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും രണ്ട് ആൻസർ കൂടി അയച്ചിട്ടുണ്ട്, രണ്ട് സിനിമ കൂടി അയച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. സെക്കൻഡ് ഷോ എന്ന ആൻസറാണ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ, പ്രവീൺ, അഭിഷിമ, ജ്യോതിർ, ശിവ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദിക്കയാണ്. ബാക്കി എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സെക്കൻഡ് ഷോ എന്നുള്ളതാണ്. അപ്പോൾ ഡി ക്യു ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ ഡയലോഗാണ് നമ്മൾ നേരത്തെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ സിനിമ സെക്കൻഡ് ഷോ ആണ് കേട്ടോ. സെക്കൻഡ് ഷോ 2012 ഈ ഒരു സിനിമ റിലീസ് ആകുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ഡി ക്യുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ഓഡിയോ ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്.
2: This is India. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും, എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് 4 അറിയണം. സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതിലും വലിയ ലഹരിയാണ് പണം.
0: ഓക്കേ, അപ്പോൾ ഡയലോഗ് കേട്ടിട്ട് സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Once again, welcome back to DQ Birthday Special Ashraya Premier League with me, RJ Anusha. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗിലെ ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: This is India. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും, എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടെന്ന് നാലാൾ അറിയണം. സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതിലും വലിയ ലഹരിയാണ് പണം.
0: അപ്പോൾ ഈ ഡയലോഗ് കേട്ടു സിനിമ ഏതാണെന്ന് അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
2: ഹലോ
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
2: അലൻ.
0: അലൻ എവിടുന്നാ വിളിക്കുന്നേ?
2: കിഴക്കേ
0: തെരുവ്. ഓക്കെ അലൻ, എന്താ ചെയ്യണേ?
2: ദുബായിലാണ്.
0: ഓക്കെ, അപ്പൊ ദുബായിൽ ഇരുന്നാണോ വിളിക്കുന്നത്?
2: ഇപ്പൊ
0: നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്ന് വന്നു നാട്ടില്?
2: രണ്ടാഴ്ചയായി.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ ഇങ്ങ് പോരട്ടെ. ലക്കി ഭാസ്കർ ആണോ? ആണ് ആണ്. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഡി ക്യുവിന്റെ ഒരു ബിഗ് ഫാൻ ആണോ അല്ലെങ്കിൽ ഒരു സാധാരണ ആരാധകൻ?
2: സാധാരണ
0: ആരാധകൻ. ഓക്കെ, ഒരു സാധാരണ ആരാധകൻ എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? അപ്പൊ എന്നാണ് തിരിച്ചു പോകുന്നത്? നാട്ടിൽ നിന്ന് പോകുന്ന എന്നാ? ഈ ആഴ്ച തന്നെ പോവല്ലേ. ഓക്കെ, നാട്ടിൽ വന്നിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? വിഷമമൊക്കെ ഉണ്ടോ പോകുന്നതില്? ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അലൻ. ഹാപ്പി ജേണി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അലൻ വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. ലക്കി ഭാസ്കർ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, വിഷ്ണു, ഷമി, തങ്കമണി ടീച്ചർ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല. മാക്സിമം ആൻസർ അയക്കുന്നവരെ പേര് കൂടി വെക്കാനായിട്ട് ശ്രമിക്കാം. തെന്മലയിൽ നിന്നും സുനിൽ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട് ലക്കി ഭാസ്കർ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആള് പ്രിയ, പ്രിയം സുധ, പ്രിയം സുധയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഐശ്വര്യ, അനുഗ്രഹ, അർച്ചന, മനോജേട്ടൻ, പ്രവീൺ, രമ്യ, അനിൽകുമാർ, ജ്യോതിർ, ശിവ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബു ചേട്ടനാണ്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലക്കി ഭാസ്കർ എന്ന് തന്നെയാണ്. ലക്കി ഭാസ്കർ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ നേരമായിട്ട് അടിച്ചു പൊളിച്ച് ഗെയിമൊക്കെ കളിക്കുകയായിരുന്നല്ലേ. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എവിടെയും പോകരുത്. ഗിവ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം. It's me, RJ Anusha, signing off.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock ലിപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: നവ്യ നായരുടെ സിനിമാ കരിയറിലെ ആദ്യ പോലീസ് വേഷം. ഇലവിഴ പൂഞ്ചിറ എന്ന ചിത്രത്തിന് ശേഷം ഷാജി മാറാട് രചിച്ച ചിത്രം. പുഴു എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ രതീന സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം. ഇതെല്ലാമാണ് ഇന്നത്തെ സിനിമയുടെ പ്രത്യേകതകൾ. പറഞ്ഞു വരുന്നത് പാതിരാത്രി എന്ന സിനിമയെ കുറിച്ചാണ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: സാർ, 40 കിലോ ഏലം, 34 കിലോ കുരുമുളക്, 8 റബ്ബർ ഷീറ്റ്, പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും.
2: ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സ്കോച്ച് വിസ്കി
1: ഉണ്ടായിരുന്നു സാറെ, പക്ഷെ ബോട്ടിൽ കാലിയായിരുന്നു.
3: എന്റെ പൊന്നു കരീഷ പള്ളിക്കട്ട് കേസെല്ലാം കൂടെ പിടിച്ചോണ്ട് ഇങ്ങോട്ട്
4: വന്നേക്കെ. ഞാൻ വെറും കാലി പീസി. നമ്മൾ എന്ത് ചെയ്യാനാ? ഓഫീസർ പറയും, അതുപോലെ
5: നിങ്ങൾ പെട്ടെന്ന് തന്നെ മാന്ത്രപ്പള്ളിക്കടുത്തേക്ക് പോകണം.
0: 2001 ഇഷ്ടം എന്ന സിബി മലയൽ ചിത്രത്തിലൂടെ ഇഷ്ടനായികയായി മലയാളികൾ നെഞ്ചേറ്റിയ താരമാണ് നവ്യ നായർ. പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നവ്യ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിയ ചിത്രമാണ് പാതിരാത്രി.
6: അൻസാറലി, 37 വയസ്സ്, ഉദ്ദേശം പാതിരാത്രിയോടുകൂടി ചെങ്കരയിലുള്ള റിയാന്റെ വീട്ടിൽ നിന്ന് കാണാതായി. റിയാനെ കാണാതാവുമ്പോൾ കറുത്ത നിറത്തിലുള്ള ട്രാക്ക് സ്യൂട്ടും പച്ച ടീഷർട്ടും ധരിച്ചിരിക്കുന്നു.
0: പുഴുവിന്റെ സംവിധായിക, ബ്രഹ്മയുഗത്തിന്റെ ഛായാഗ്രാഹകൻ, ഇലവിഴ പൂഞ്ചെറയുടെ തിരക്കഥാകൃത്ത്, ജേക്സ് ബിജോയുടെ സംഗീതം, നവ്യ നായരും സൗബിൻ ഷാഹറും പ്രധാന വേഷത്തിലെത്തിയ റത്തീനയുടെ പുതിയ ചിത്രം പാതിരാത്രിയെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ നൽകാനായിട്ട് ഈ നിര അത്രയേറെ തന്നെ ധാരാളമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസറും ആയിഷ നാസറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ
7: നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ അത് മാത്രമേ കത്താൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
8: നിങ്ങളെ സൂക്ഷിക്കണം, വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്.
0: പോലീസ് സ്റ്റോറി തന്നെയാണ് പാതിരാത്രി എങ്കിലും ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നവ്യ നായരുടെ സിനിമാ കരിയറിലെ ആദ്യ പോലീസ് വേഷമാണ് പാതിരാത്രിയിലേതെന്ന് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കിടയിലും തന്റെ ചുമതലകൾ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്ന ഒരു എസ് ഐയുടെ കഥാപാത്രമാണ് നവ്യ അവതരിപ്പിച്ചിരിക്കുന്ന ജാൻസി എന്ന കഥാപാത്രം.
4: കയ്യാണിച്ചിട്ട് നിർത്താണ്ട് പോയ ബൈക്കിന്റെ പുറകെ പോയതാ. ബൈക്ക് പോസ്റ്റിൽ അടിച്ചിട്ട് അപ്പത്തിന് ആള് പോയി. സാറ് ഇപ്പൊ പണിയിലെ ഇവിടെ ഉണ്ട്, വീട്ടിലിരിപ്പുണ്ട്. സാർ വെറുതെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട.
0: സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സൗബിൻ ഷാഹിറിന്റെ കഥാപാത്രം ഒരു കോൺസ്റ്റബിളിന്റേതാണ്. ഹരീഷ് എന്നാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് കേട്ടോ. നവ്യയ്ക്കും സൗബിനുമൊപ്പം കാന്താര, KGF 1-2 എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതനായിട്ടുള്ള കന്നഡ താരം അച്യുത് കുമാറും ശ്രദ്ധേയ വേഷത്തിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ.
1: അതെ, അല്ല ആ റൂട്ടിലുള്ള ഏതെങ്കിലും CCTV മറ്റേ കാറ് പതിഞ്ഞിട്ടുണ്ടാവില്ലേ
4: സാറേ? ആ വഴിയിലൂടെ കുറെ കാറുകളൊക്കെ പോകുന്നല്ലേ, പിന്നെ എങ്ങനെയാ സാറേ?
1: ആ സമയത്ത് അങ്ങനെ വലിയ കാറൊന്നും പോകില്ല
4: സാറേ, അവിടെ സി സി ക്യാമൊക്കെ കുറവാണ്. പിന്നെ മെയിൻ ജംഗ്ഷനിലോട്ട് വല്ലതും കാറ് കയറിയാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
1: നമുക്ക് എന്തായാലും ഫുട്ടേജ് നോക്കണം ഹരീഷ്.
4: ഫുട്ടേജ് നോക്കി ക്യാമറ നോക്കി നടന്ന് എല്ലാവരും അറിയിപ്പിക്കണം. സാറ് നമ്മൾ എന്തിനാ അതിന്റെ പുറകെ പോകുന്നത്?
1: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ
4: സാറ്? ഇതുവരെ ഒരു പ്രശ്നവുമില്ല സാർ. ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി.
0: ഇലവിഴ പൂഞ്ചിറയുടെ സഹരചയിതാവും പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഷാജി മാറാടാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനത്തോടൊപ്പം സണ്ണി വെയ്ൻ, ആൻ അഗസ്റ്റിൻ, ശബരീഷ് വർമ്മ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ടെന്ന വിവരം ആ ഒരു സമയത്ത് തന്നെ പുറത്തുവിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിച്ച് നൈറ്റ് പെട്രോളിന് പോയ ഹരീഷിന്റെയും ജാൻസിയുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു കുറ്റകൃത്യം നടക്കുകയും പിന്നീട് അങ്ങോട്ട് ഈ ഒരു കേസിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഉദ്വേഗജനകമായിട്ടുള്ള സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമ പതിഞ്ഞ താളത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞു വെക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yathrakal ini tension illade. Ningalude yathrakalkku aavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavellam kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ബോർഡ്
1: ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന ദുരൂഹമായ ഒരു സംഭവത്തെയും അതിന് പിന്നിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നടത്തുന്ന തീവ്രമായ അന്വേഷണത്തെയും പശ്ചാത്തലമാക്കി എത്തിയ ചിത്രമാണ് പാദരാത്രി. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെയും ട്വിസ്റ്റുകളിലൂടെയും ഒക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ക്ലാബ് ബോർഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
2: അതൊന്നും നടക്കൂല സാറേ.
3: സാറേ, ആ 6 മൈലിനടുത്തുള്ള CCTV ഫുട്ടേജ് മാത്രം ചെക്ക് ചെയ്താൽ മതി.
2: സാറേ, ഞങ്ങൾ വല്ലതും ചോദിച്ചു വന്നാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, മേലെ നിന്ന് ഓർഡർ വേണമെന്ന്. സാറ് പോയി മേലെ നിന്ന് ഓർഡർ വാങ്ങിട്ടോ.
3: അത് ഞാൻ പറയാം സാർ. നമ്മുടെ പഴയ റിട്ടയർ ജഡ്ജ് തമ്പാ സാറിൻ്റെ വീട്ടിലെ ബൈക്കാണ് മോഷണം പോയിരിക്കുന്നത്. ജാൻസി സാറിനാണ് ആ കേസിന്റെ ഇൻചാർജ്.
2: അവരുടെ പ്രൊവിഷൻ കഴിഞ്ഞോ?
1: പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഹരീഷിന്റെയും ജാൻസി കുര്യന്റെയും ഔദ്യോഗിക വ്യക്തി ജീവിതങ്ങളിലൂടെ പുരോഗമിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമയാണ് പാദരാത്രി എന്ന ഈ ഒരു സിനിമ. ഒരു രാത്രികാല പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ ഒരു സംഭവത്തിന് ഇവർ സാക്ഷിയാകുന്നുവെങ്കിലും ഔദ്യോഗിക നടപടികൾ ഭയന്ന് അത് റിപ്പോർട്ട് ചെയ്യാതെ ഒഴിവാകുകയാണ്. എന്നാൽ അതേ സ്ഥലത്ത് നിന്നും പിന്നീട് അൻസർ എന്ന മാധ്യമ പ്രവർത്തകന്റെ മൃതദേഹം കണ്ടെത്തുകയും കേസ് അന്വേഷിക്കാനായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥർ ഹരീഷിനെയും ജാൻസിയെയും തന്നെ പ്രതികൂട്ടിലാക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതോടെ ഈ ഒരു സിനിമയുടെ ഗതി അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ.
4: ഇതിനു മുമ്പ് മറ്റൊരു നില നിർത്തിയിട്ടുണ്ടല്ലോ.
5: അത് ഞാനല്ല സാറേ, ഏട്ടായിയാ.
4: അപ്പൊ ഇത് തീരം പരിപാടിയാണ്. ഇതിനെതിരെ ആരെങ്കിലും നിന്നാല് അവൻ അങ്ങോട്ട് തീർക്കുക.
6: സർക്കാർ ഉത്തരവ് ധിക്കരിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തിയതായി കണ്ടെത്തിയ അൻസാർ ആ വിവരം പുറത്തറിയിച്ചതിന്റെ വ്യക്തി വൈരാഗ്യം നിങ്ങൾക്കുണ്ട്. അന്ന് രാത്രി ചതുപ്പ് നികത്തുന്ന അറിഞ്ഞ് അവിടെ എത്തിയ അൻസാറിനെ നിങ്ങൾ തല്ലിക്കൊന്ന് ചെളിയിൽ താഴ്ത്തി മണ്ണിട്ട് മൂടി അല്ലേ.
1: നിരപരാധിത്വം തെളിയിക്കാനായിട്ടും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനും ഒക്കെ ആയിട്ട് ഹരീഷും ജാൻസിയും സമാന്തരമായിട്ട് നടത്തുന്ന അന്വേഷണമാണ് ഈ ഒരു സിനിമയുടെ മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത് കേട്ടോ. സ്വന്തം ജീവിതത്തിലെ കടുത്ത വ്യക്തിപരമായിട്ടുള്ള പ്രതിസന്ധികൾക്കിടയിലും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുവരും നടത്തുന്ന ഒരു പോരാട്ടം തന്നെയാണ് പാതിരാത്രി എന്ന സിനിമ പറഞ്ഞു വെക്കുന്നത്.
7: പ്രൊഫഷണൽ എസ്ഐ ജാൻസി കുര്യൻ സി പി ഒ ഹരീഷ് എന്നിവരെ ഡ്യൂട്ടിയിലെ അതീവ ഗുരുതരമായ ജാഗ്രതാക്കുറവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവിധേയമായി ഇന്ന് 20/6/2024 മുതൽ സസ്പെൻഡ് ചെയ്തതായി DPS അറിയിക്കുന്നു.
1: തകർച്ചയുടെ വക്കിലെത്തിയ ദാമ്പത്യ ജീവിതത്തിന്റെ മാനസിക സമ്മർദ്ദവും അതേസമയം ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധികളും അനുഭവിക്കുന്ന ജാൻസി എന്ന കഥാപാത്രത്തെ നവ്യ നായർ വളരെ ശ്രദ്ധേയമായിട്ട് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വൈകാരിക നിമിഷങ്ങളിലും അന്വേഷണ രംഗങ്ങളിലുമുള്ള നവ്യയുടെ പ്രകടനങ്ങൾ ഈ ഒരു കഥാപാത്രത്തിന് മികച്ച ആഴം നൽകുന്നു എന്ന് നമുക്ക് പറയാം.
8: ഇത് ഫെലിക്സിന്റെ ഫോണാണ് അല്ലേ?
2: അതെ സർ.
9: ഡിവൈഎസ്പിയും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം വീടിനകത്തുണ്ട്. റെയ്ഡ് പുരോഗമിക്കുകയാണ്. നിർണായക തെളിവുകൾ ലഭിക്കുന്നതുവരെ നമുക്കൊന്നും പറയാൻ.
10: പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കളങ്കം ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്.
1: അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലെ തകർച്ചയും ജോലിയോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സംഘർഷത്തിലാക്കുന്ന ഹരീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സൗബിൻ ഷാഹിറും വളരെ മിടുക്കായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. തമാശ രൂപങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് മുൻപ് കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗൗരവ സ്വഭാവമുള്ള കഥാപാത്രത്തെ വളരെ സ്വാഭാവികതയോടെ തന്നെ അവതരിപ്പിക്കാനായിട്ട് സൗബിൻ ഷാഹിറിനെ ഈ ഒരു കഥാപാത്രത്തിലൂടെ
4: സാധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഹരീഷ, നിനക്കറിയാലോ അയാളുടെ ലൈൻ എന്തെങ്കിലും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കും. അയാൾക്ക് എന്തോ സംശയമുള്ളതുകൊണ്ടാണ് കേസിൽ നിന്നെ മാറ്റിയെടുത്തിരിക്കുന്നത്. ആ മാന്ദ്രയിലെ 174 പുറകെയാണ് ഞാനിപ്പോൾ. നിങ്ങൾ സൂക്ഷിക്കണം, വേറെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അറിയാലോ സുരേഷ് സാർ അത്ര സ്ട്രൈറ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അന്വേഷിച്ച് നിരപരാധിത്വം തെളിയിക്കണം, അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ അയാൾ ഡിസ്മിസിലാക്കിയെടുക്കും.
1: കൂടാതെ സണ്ണി വെയിൻ, ആൻ അഗസ്റ്റിൻ, ശബരീഷ് വർമ്മ തുടങ്ങിയവരും തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കഥയുടെ വിവിധ ഘട്ടങ്ങളിൽ വൈകാരികമായിട്ടുള്ള വശങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവരുടെ കഥാപാത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. 2024 June 10 ആയിരുന്നു വൺ നൈറ്റ് ടു കോപ്സ് എന്ന ടാഗ് ലൈനോടെ ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തുടർന്ന് 2025 September 11 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും 10 October 10 കൂടിയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ഷെൽഫ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെയടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത്

0: മായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയകോട്.
1: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KACB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KACB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ 1 അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീസ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലീച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: ബോർഡ്. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും കഥ പറയുന്ന ചിത്രമാണ് പാതിരാത്രി. നീതി നടപ്പാക്കേണ്ടവർ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ അകപ്പെടുകയും അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നടത്തുന്ന പരിശ്രമങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. കേവലം ഒരു കുറ്റാന്വേഷണം എന്നതിലുപരി കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആഴ്ചയെ ഏലിക്കുട്ടി.
1: അച്ഛൻ അറിഞ്ഞപ്പോ പഴയതുപോലെ തന്നെ എതിർത്തു, ഭീഷണിപ്പെടുത്തി. അന്ന് രാത്രി അച്ഛന്റെ ആളുകൾ അൻസാറിനെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അൻസാറിനെ കാണാൻ വാശി പിടിച്ചു. ഹലോ ഹലോ, നിനക്ക് എന്താ
2: പറ്റിയത്?
1: എനിക്കിപ്പോ നിന്നെ കാണണം.
2: നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ.
0: മമ്മൂട്ടിയെ പ്രതിനായകനാക്കി ഒരുക്കി പുഴുവിൽ നിന്ന് പാതിരാത്രിയിലേക്ക് എത്തുമ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയെ കൈയടക്കത്തോടെ സമീപിക്കുന്ന റത്തീനേനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. പുഴുവിലൂടെ ശക്തമായ രാഷ്ട്രീയമാണ് സംവിധായക പറഞ്ഞതെങ്കിൽ ഇവിടെ അത് 100% സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ് കേട്ടോ.
3: സാറേ, കഴിഞ്ഞ June 14 എനിക്ക് ഹരീഷിന് നൈറ്റ് പെട്രോളിംഗ് ആയിരുന്നു. ടൗണിലെ പെട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓടമേഡ് എത്തിയപ്പോ അവിടെ റോഡിൽ നിന്ന് കുറച്ചു മാറി മരങ്ങൾക്കിടയിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്.
4: സാർ അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി അടുത്തെന്നാണ്. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി, മറ്റൊരാൾ കാറെടുത്ത് പോവുകയും ചെയ്തു.
3: ഓടിയ ആളെ ഞങ്ങൾ കുറെ നേരം ഫോളോ ചെയ്തു സാർ, പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അയാൾ മിസ്സായി. എത്ര നോക്കിയിട്ടും അയാളെ കണ്ടെത്താൻ പറ്റിയില്ല.
4: സാറേ, ആ സമയത്താണ് CSR വിളിച്ചിട്ട് മാന്ത്ര കേസിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയത്. അവൻ കയറി പൊക്കോളും സാർ. വാ, അവിടുന്ന് വരാൻ രാവിലെ തിരിച്ചു വരുന്ന വഴിക്ക് ചതുപ്പ് സ്ഥലത്ത് പോയപ്പോ അവിടെ മണ്ണിട്ട് മൂടി സാർ.
0: ഈ ഒരു സിനിമയുടെ മ്യൂസിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ മൂഡ് നിലനിർത്താനായിട്ടുള്ള നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സിനിമയുടെ ക്രിറ്റിക്കൽ അപ്രിസിയേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രമുഖ ചലച്ചിത്ര നിരൂപകരിൽ നിന്നൊക്കെ വളരെ സമരസമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ നിരവധി എത്തുന്ന ഈ ഒരു ടൈം പീരീഡിൽ സിനിമയ്ക്ക് പുതുമയൊന്നും അവകാശപ്പെടാനില്ലെന്നും സ്ഥിരം കാഴ്ചകൾക്കപ്പുറം പ്രേക്ഷകരെ കഥയിലേക്ക് ആഴത്തിൽ ആകർഷിക്കാനായിട്ട് ഈ ഒരു തിരക്കഥയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് മിക്ക നിരൂപകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷം.
1: അച്ഛൻ അൻസാറിന്റെ മാത്രല്ല, മറ്റു പല ക്രൈംസും ചെയ്തിട്ടുണ്ട്. സഹിക്കട്ടെ, ഒരു പോയിന്റിലും ഞാൻ എല്ലാം പറയാൻ തീരുമാനിക്കായിരുന്നു. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു.
4: ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ?
0: ചുരുക്കത്തിലെ മികച്ച അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും അണിനിരന്നിട്ടും പ്രതീക്ഷിച്ച തലത്തിലേക്ക് ഉയരാൻ സാധിക്കാതെ പോയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് പാതിരാത്രി. കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾക്കും വ്യക്തിബന്ധങ്ങളുടെ വിള്ളലുകൾക്കും ഊന്നൽ നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മലയാള സിനിമയിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫോർമുലകളിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂട്ടോ. മാന്യമായിട്ടുള്ള പ്രകടനങ്ങളും മികച്ച സാങ്കേതിക മികവും അവകാശപ്പെടാനുണ്ടെങ്കിൽ പോലും തിരക്കഥയിലെ പുതുമയില്ലായ്മയും മന്ദഗതിയിലുള്ള കഥ പറച്ചിലും ഒക്കെ കാരണം ഒരു ആവറേജ് മൂവി എക്സ്പീരിയൻസിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പാതിരാത്രി എന്ന് പറയുന്ന സിനിമ. എങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ് പാതിരാത്രി. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ ചിലർ ഇറങ്ങി നടക്കും, അപ്പൊ അവരെ അതിനെ അനുവദിക്കുക. ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ ആയിട്ട് പിന്നാലെ പോവാതിരിക്കുന്നത് നല്ലത്. അതാ എന്റെ ശരി.
4: നാളെ മോളുമായി ഒന്ന് കറങ്ങാൻ പോണം.
3: ആ, നന്നായല്ലോ, പോട്ടെ.
4: സാറിന് എവിടെയാണ് പോസ്റ്റ്?
3: തിരുനെല്ലി.
0: മലയാളം മൂവി ഇൻഡസ്ട്രി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളുടെ കഥകളൊക്കെ നമ്മൾ ക്ലബ് ബോർഡിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇനിയും പുതിയ പുതിയ സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം ക്ലബ് ബോർഡിൽ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. Yes, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി ആയിരിക്കുകയാണ്. ഒരു ബിസി ഡേയുടെ എല്ലാ സ്ട്രെസ്സും ക്ഷീണവും ഒക്കെ മാറ്റിവെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന, കേൾക്കുമ്പോ അല്ല ഇതൊക്കെ ശരിക്കും അങ്ങനെയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ആൾക്കാരെ കാണുന്ന സമയത്ത് പറയാറില്ലേ, ഇവൾക്ക് അവളുടെ അമ്മയുടെ മുഖമാണ്, അല്ലെങ്കിൽ ആ പയ്യൻ അവന്റെ അച്ഛന്റെ ക്യാരക്ടറാണ് എന്നൊക്കെ. അതിപ്പോ നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല, ജീവികളുടെ ഇടയിലാണെങ്കിലും നമ്മൾ മനുഷ്യർക്ക് കുരങ്ങന്മാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് എന്ന് സയൻസ് പറയാറുണ്ട്. അപ്പോ ഈ സിമിലാരിറ്റീസ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള DNA കാരണമാണ്. ഈ DNA എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡിയുടെ ഒരു ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ ഒരു വലിയ റെസിപ്പി ബുക്ക് പോലെയാണ്. അതായത് നമ്മൾ എത്ര ഹൈറ്റ് വെക്കണം, നമ്മുടെ മുടിയുടെ കളർ എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ DNA ആണ്. അപ്പൊ നമുക്ക് മൃഗങ്ങളുമായിട്ട് DNAയിൽ കുറേയധികം സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ അതിശയം ഒന്നും തോന്നാറില്ല. കാരണം അവരും നമ്മളും ഒക്കെ ശ്വസിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ലീവിംഗ് ബീങ്സ് ആണല്ലോ. എന്നാലേ യാതൊരു കണക്ഷനും ഇല്ലാത്ത നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒരു സാധനവുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? അതും ചെറിയൊരു പെർസെന്റേജ് ഒന്നുമല്ല, പകുതിയോളം സിമിലാരിറ്റി ഉണ്ട്. ഏതാണപ്പോ ആ സാധനം എന്നായിരിക്കും ഇപ്പൊ നിങ്ങളെ ചിന്തിക്കുന്നത്. നമ്മൾ ദിവസവും കഴിക്കുന്ന, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സാധനം വേറൊന്നും അല്ല, നമ്മുടെ വാഴപ്പഴമാണ് കേട്ടോ. നമ്മൾ മനുഷ്യരുടെ DNAയും ഒരു സാധാരണ വാഴപ്പഴത്തിന്റെ DNAയും തമ്മിൽ ഏകദേശം 50% സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്, സയന്റിസ്റ്റുകൾ പറയുന്ന കാര്യമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു അത്ഭുതമൊക്കെ തോന്നും അല്ലെ. നമ്മളും ഈ വാഴപ്പഴവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മൾ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, എന്നാൽ വാഴപ്പഴം ചുമ്മാ വാഴയിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു 50% സിമിലാരിറ്റി വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, അതിപ്പോ മനുഷ്യനായാലും മൃഗമായാലും ഒരു പ്ലാന്റ് ആയാലും, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. ശ്വസിക്കാനും ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനായിട്ടും വളരാനും ഒക്കെ നമ്മുടെ ബോഡിയിലെ സെൽസിന് ഒരേപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് വേണ്ടത്. അപ്പോ ഈ ബേസിക് ലൈഫ് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് നമ്മളിലും ഈ വാഴപ്പഴത്തിലും ഒക്കെ ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പെർസെന്റേജ് സിമിലാരിറ്റി വരുന്നത് കേട്ടോ. ഈ വാഴയുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്തുണ്ടല്ലോ, എന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ് നമ്മുടെ കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമയിൽ നമ്മുടെ ധർമ്മജന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള കോട്ടയം പ്രദീപ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാം വാഴയും വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വാഴ വെച്ചിട്ടും കാര്യമില്ല, കാരണം വാഴയ്ക്കും അതുപോലെ തന്നെ മനുഷ്യനും തമ്മിൽ, അവരുടെ DNAക്ക് തമ്മിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ. എന്നാലും ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ സാധാരണ ഹിസ്റ്ററി പുസ്തകങ്ങളിലൊക്കെ യുദ്ധങ്ങളെ കുറിച്ച് വായിക്കുന്ന സമയത്തുണ്ടല്ലോ, എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക? വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കുറേയേറെ രാജ്യങ്ങൾ നമ്മൾ നടക്കുന്ന വലിയ വലിയ യുദ്ധങ്ങൾ അല്ലെ. ഈ വേൾഡ് വാർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രയോ നാളുകൾ എടുത്താണ് അവസാനിക്കുന്നത് എന്നുള്ളത്. ഒരു വാർ തുടങ്ങി കഴിയുകയാണെങ്കിൽ അതിന് പിന്നിൽ കുറെ പ്ലാനിങ്ങും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് തീരാനായിട്ട് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാവുന്ന ഒന്നാണ്. എന്നാലേ ഇതൊന്നുമില്ലാത്ത വളരെ പെട്ടെന്ന് തുടങ്ങി അതിലും വേഗത്തിൽ അവസാനിപ്പിച്ച ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? അതെ, എല്ലാം ഷടപടേന്നായിരുന്നു പറഞ്ഞു വരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധം നടന്നത് ബ്രിട്ടനും സാൻസിബാറും എന്നൊരു രാജ്യവും തമ്മിലാണ് കേട്ടോ. 1896 നടന്ന ഈ ഒരു സംഭവത്തിന്റെ റീസൺ കേട്ട നിങ്ങൾ ശരിക്കും ഞെട്ടും, അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാൻസിബാറിലെ സുൽത്താൻ മരിച്ച സമയത്ത് ബ്രിട്ടീഷുകാർക്ക് തീരെ താല്പര്യമില്ലാത്ത വേറൊരാൾ അവിടെ ഭരണം ഏറ്റെടുത്തു. ആ സമയത്ത് അവിടെ ബ്രിട്ടീഷുകാരുടെ വലിയൊരു പവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവര് പുതിയ സുൽത്താനോട് എത്രയും വേഗം ആ ഒരു സ്ഥാനം ഒഴിയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. താൻ എന്തിനു മാറണം എന്നൊരു വാശിയിൽ സുൽത്താൻ തന്റെ കൊട്ടാരത്തിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഒരു സമയപരിധിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന സമയത്തിനുള്ളിൽ അവിടുന്ന് മാറിയില്ലെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പറഞ്ഞ സമയം കഴിഞ്ഞതും ബ്രിട്ടീഷ് പട്ടാളം അവരുടെ വലിയ കപ്പലുകളിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വെടിവെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. സുൽത്താന്റെ സൈന്യം തിരിച്ചു പൊരുതാനായിട്ടൊക്കെ നോക്കിയെങ്കിലും ബ്രിട്ടീഷുകാരുടെ ആ വലിയ പടക്കോപ്പുകളുടെ മുന്നിൽ അവർക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു സത്യം. അങ്ങനെ വെടിയൊച്ചകളൊക്കെ തുടങ്ങി ആ കൊട്ടാരം ഏകദേശം തകർന്നു വീഴാനായിട്ടും ആ യുദ്ധം അവസാനിക്കാനും എടുത്ത സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നുമല്ല, വെറും 38 മിനിറ്റ് മാത്രമാണ്. നമ്മളൊരു സിനിമ കാണാനായിട്ട് ഇരുന്നാൽ അതിന്റെ ഇന്റർവെൽ ആകുന്നതിന് മുൻപ് തന്നെ ആ വലിയ യുദ്ധം അവിടെ അവസാനിച്ചിരുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് തുടങ്ങിയിട്ടുള്ള ആ ഒരു അറ്റാക്ക് 9:38 ആയപ്പോഴേക്കും തീർന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. നമ്മൾ രാവിലെ എഴുന്നേറ്റൊന്ന് കുളിച്ച് റെഡിയായിട്ട് സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകാനായിട്ട് ഇതിലും കൂടുതൽ സമയം എടുക്കാറില്ല. എന്തായാലും നമ്മുടെയൊക്കെ ഒരു ഡേയിലെ ചെറിയൊരു ഭാഗം മാത്രം വരുന്ന ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച ഈ ഒരു 38 മിനിറ്റ് യുദ്ധത്തിന്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ആരും അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് ഇതേപോലെ ഒരു 38 മിനിറ്റ് യുദ്ധത്തിനൊന്നും പോകാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇതൊക്കെ പറയാനായിട്ട് കുറച്ച് ഈസിയാണ്, അല്ലെങ്കിൽ കേൾക്കാനൊക്കെ സുഖമുള്ള കാര്യമാണ്. പക്ഷെ യുദ്ധം എന്നൊക്കെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: ദിവസം
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
0: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
0: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ നാട്ടിലെ കുളത്തിലോ ഒക്കെ ചാടുന്ന സമയത്തുണ്ടല്ലോ കൂട്ടുകാരുടെ കൂടെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു കിടക്കാനായിട്ടൊരു കോമ്പറ്റീഷൻ ഒക്കെ നടത്താറുണ്ട്. ഒരു മിനിറ്റ് ഒക്കെ ശ്വാസം പിടിച്ചു നിൽക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ ശ്വാസം മുട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും അതുപോലെ ഡോൾഫിനുകളെ ഒക്കെ പോലെയുള്ളവർക്കും ഇതൊക്കെ വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. സാധാരണയായിട്ട് ഡോൾഫിനുകൾക്ക് ഏകദേശം 8-ഓ 10-ഓ മിനിറ്റൊക്കെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു കിടക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവരെക്കാൾ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു കിടക്കാൻ കഴിയുന്ന കരയിൽ മാത്രം ജീവിക്കുന്ന ഒരു മൃഗത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും കാട്ടിലെ ഏറ്റവും വലിയ മടിയന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന സ്ലോത്ത് എന്ന പേരുള്ള ജീവികളാണ് ഈ കിടിലൻ റെക്കോർഡിന്റെ സ്വന്തക്കാർ. ആൻഡ് നമ്മൾ പലപ്പോഴും ഇവരെ മടിയൻ കരടികൾ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തലകീഴായിട്ട് തൂങ്ങിക്കിടന്നുറങ്ങാനായിട്ടും വളരെ പതുക്കെ മാത്രം അനങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വലിയ മടിയന്മാരായിട്ടുള്ള ഈ ജീവികൾക്ക് എങ്ങനെയാണ് വെള്ളത്തിൽ ഇത്രയും സമയം ശ്വാസം പിടിച്ചു കിടക്കാൻ കഴിയുന്നത് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ അത്ഭുതവുമൊക്കെ തോന്നാറുണ്ട്. ഈ ഡോൾഫിനുകൾ 10 മിനിറ്റ് ശ്വാസം പിടിക്കുന്ന സമയത്ത് ഈ സ്ലോത്തുകൾക്ക് ഏകദേശം 40 മിനിറ്റ് വരെ ശ്വാസം മടക്കി പിടിച്ച് വെള്ളത്തിനടിയിൽ കിടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാനല്ല, ശാസ്ത്രം പറയുന്ന കാര്യമാണ് കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ സീക്രട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു മടി തന്നെയാണ് ശരിക്കും ഇവിടെയും ഇവരെ സഹായിക്കുന്നത് കേട്ടോ. അതായത് വെള്ളത്തിനടിയിലാകുന്ന സമയത്ത് ഇവരുടെ ഹൃദയമിടിപ്പ് സാധാരണ ഉള്ളതിന്റെ 1/3 അങ്ങ് കുറയ്ക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. അങ്ങനെ ഹൃദയമിടിപ്പ് നല്ലതുപോലെ കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഓക്സിജന്റെ അളവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബോഡിയിലുള്ള കുറഞ്ഞ ഓക്സിജൻ വെച്ച് ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ കരയിൽ കൂടി പതുക്കെ ഇഴഞ്ഞു നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ വെള്ളത്തിൽ നീന്താനായിട്ടും ഈ മടിയന്മാരായിട്ടുള്ള സ്ലോത്തുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവരെ കുറിച്ചുള്ള മറ്റൊരു വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ മടിയന്മാരുടെ ഒളിച്ചിരിക്കുന്ന കഴിവ്? ഇനിയിപ്പോ രാവിലെ എഴുന്നേൽക്കാനായിട്ട് വൈകുന്ന സമയത്തോ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട് മടി കാണിക്കുമ്പോഴൊക്കെ വീട്ടുകാർ നമ്മളെ ചിലപ്പോഴൊക്കെ കളയാക്കി വിളിക്കാറുണ്ട്, നിനക്ക് ഭയങ്കര മടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അവരോട് ഈ ഒരു കഥ പറയാട്ടോ, ഈ മടിയന്മാരായിട്ടുള്ള കരടിയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറച്ചും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ നിന്നും തുടങ്ങാം ഈ മാറ്റം. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നല്ല ചൂട് കാലമൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒരല്പം തണുപ്പ് കിട്ടുന്ന എവിടെയെങ്കിലും പോയിട്ട് ചുരുണ്ടുകൂടാനായിട്ടല്ലേ നോക്കാറുള്ളത്. ആ കൊടും ചൂടത്ത് വെളിയിലേക്ക് ഇറങ്ങാനൊക്കെ നമുക്കൊരു മടിയാണ്. എന്നാൽ നമ്മളൊക്കെ ചൂടത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കാൻ നോക്കുന്ന സമയത്ത് ഇതേ ചൂട് കാരണം സ്വന്തം ഹൈറ്റ് അങ്ങ് കൂട്ടുന്ന വലിയൊരു അത്ഭുതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. ഈ സംഭവം കേൾക്കുന്ന സമയത്ത് ഇതൊരു വലിയ മാജിക് പോലെയൊക്കെ തോന്നും. പക്ഷേ ലോക പ്രശസ്തമായ പാരീസിലെ നമ്മുടെ ഈഫൽ ടവറിനാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കേട്ടോ. നമ്മളൊക്കെ ഫോട്ടോസിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ വലിയ ഇരുമ്പ് സ്ട്രക്ചർ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേനൽ കാലമാകുന്ന സമയത്ത് ഏകദേശം 15 സെന്റിമീറ്റർ വരെ ഉയരം കൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ, കാരണം അത് സത്യമായതുകൊണ്ട്. ഇതിന് പിന്നിലെ വലിയ മാന്ത്രിക വിദ്യ ഒന്നുമില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സയൻസ് തിയറിയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു ഈഫൽ ടവർ കംപ്ലീറ്റ് ആയിട്ടും പണിതിരിക്കുന്നത് അയണ് കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോ മെറ്റലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നല്ല ചൂടടിക്കുന്ന സമയത്ത് അതിലെ പാർട്ടിക്കിൾസ് ഒക്കെ ഒരല്പം അങ്ങ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. അതായത് വേനൽക്കാലത്ത് സൂര്യന്റെ ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചൂട് ഈ ടവറിലേക്ക് അടിക്കുന്ന സമയത്ത് ആ ഒരു അയൺ സ്ട്രക്ചർ പതുക്കെ വികസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് അതിന് ഈ പറഞ്ഞതുപോലെ 15 സെന്റിമീറ്ററോളം എക്സ്ട്രാ ഹൈറ്റ് കിട്ടുന്നത്. ഇത് കേൾക്കുമ്പോ ഇതിങ്ങനെ വളർന്നു പോകുകയാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. കാരണം ഈ തണുപ്പ് കാലമൊക്കെ വരുന്ന സമയത്ത് ഈ തണുപ്പത്തെ മെറ്റൽ വീണ്ടും പഴയ പോലെ കോൺട്രാക്ട് ആകുന്നുണ്ട്, അതായത് ചുരുങ്ങാറുണ്ട്. സോ ഈ ടവറും അതിന്റെ നോർമൽ ഹൈറ്റിലേക്ക് തന്നെ തിരികെ വരും. ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ശ്വസിക്കുകയും വളരുകയും ഒക്കെ ചെയ്യുന്ന ജീവനുള്ള എന്തോ ഒന്നിനെ പോലെയാണ് ഈ ഒരു ഈഫൽ ടവർ റിയാക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ചൂട് കാലത്ത് ഈ ടവർ ഒന്ന് ചെരിയാറുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. കാരണം സൂര്യന്റെ ചൂട് ഏൽക്കുന്ന ഭാഗം മാത്രം കൂടുതൽ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റേ ഭാഗത്തേക്ക് ചെറിയൊരു ചെരിവ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈഫിൽ ടവറിലെ ആ ഒരു ചൂട് സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പാരീസിലേക്കൊക്കെ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവര് വേനൽ സമയത്ത് തന്നെ പോകാനായിട്ട് നോക്കുക. അല്പം പൊക്കം കൂടിയിട്ടുള്ള ഈഫിൽ ടവറിന് മുന്നിൽ നിന്ന് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുമല്ലോ അല്ലെ. എന്തായാലും ടേക്ക് എ ബ്രേക്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമുക്കൊക്കെ മഴ പെയ്യുന്നത് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണല്ലേ. നല്ല കൊടും ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ആകാശത്തെ കാർമേഘങ്ങളൊക്കെ വന്ന് ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ലൊരു മഴ പെയ്യാണെങ്കിൽ ആ കിട്ടുന്ന ഫീല് അത് വേറെ ലെവലാണല്ലേ. ഈ മഴ വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ആദ്യത്തെ മഴയൊക്കെ ആണെങ്കിൽ ഇത്തിരി മണ്ണ് കലങ്ങിയ കളറോ ഒക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഏതോ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പെട്ടെന്ന് ആകാശത്ത് നിന്നും ചുവന്ന നിറത്തിലുള്ള മഴ പെയ്യാനായിട്ട് തുടങ്ങിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ? നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് പറ്റി, ലോകാവസാനം വല്ലതുമായോ എന്നായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഇനി ഏലിയൻസ് വല്ലതും ഭൂമിയിലേക്ക് വരുന്നതിന്റെ സൈൻ ആണോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ശരിക്കും പേടിച്ചു പോകും. എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ഹോളിവുഡ് സിനിമയുടെ കഥയൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും നടന്ന ഒരു സംഭവമാണ് ഇത്. അതായത് 2001 ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നത്. അന്ന് കോട്ടയം ഇടുക്കി പോലെയുള്ള പല സ്ഥലങ്ങളിലും പെട്ടെന്ന് ചുവന്ന നിറത്തിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി എന്ന് തന്നെ പറയാം. കാരണം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആകാശത്ത് നിന്നും ചോര പെയ്യുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. വെളിയിലൊക്കെ ഉണക്കാനിട്ടിരുന്ന വൈറ്റ് ഡ്രസ്സിലൊക്കെ ഈ ഒരു മഴവെള്ളം വീണ സമയത്ത് ശരിക്കും ഒരു റെഡ് പെയിന്റ് ഒക്കെ അടിച്ചതുപോലെയുള്ള പാടുകളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ നാട് മുഴുവൻ പരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ ഫീൽഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എന്ന് പറയാം കേട്ടോ. അന്ന് ചിലരൊക്കെ പറഞ്ഞത് ഇതൊരു ഏലിയൻ പ്രസൻസ് കാരണമാണ് എന്നാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞു വല്ല മെറ്ററോയിഡ്സ്, അതായത് ഉൽക്കകളൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ചതിന്റെ ഡസ്റ്റ് മേഘത്തിൽ കലർന്നതാണ് എന്നൊക്കെയാണ്. എന്നാൽ കുറേ നാളത്തെ വിശദമായിട്ടുള്ള റിസർച്ചിനൊടുവിൽ ഇതിന്റെ യഥാർത്ഥ റീസൺ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുമെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന ചില മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ ചുവന്ന മഴയ്ക്ക് കാരണമെന്ന് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചില പ്രത്യേക തരം ആൽഗകളുടെ വലിയ അളവിലുള്ള സ്പോൾസ് എവിടെ നിന്നോ കാറ്റിൽ പറന്നു വന്ന് നമ്മുടെ മേഘങ്ങളിൽ കലരുകയും പിന്നീട് മഴ പെയ്ത സമയത്ത് ആ വെള്ളത്തോടൊപ്പം അത് താഴേക്ക് പതിക്കുകയുമായിരുന്നു. ആ സ്പോൾസിന്റെ ചുവന്ന നിറമാണ് മഴവെള്ളത്തിന് ശരിക്കും ആ ഒരു ചോരയുടെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നതല്ലേ. ഇതുപോലെ ചുവന്ന മഴ നമ്മുടെ കേരളത്തിലും പെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കൗതുകം നിറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്തും ചുറ്റുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമുക്കൊക്കെ പ്രായം കൂടുന്നതിനെ പറ്റി എപ്പോഴും ഭയങ്കര രീതിയിലുള്ള പേടിയുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ മുഖത്തൊരു ചെറിയ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടിയിൽ ഒരു നര കണ്ടാൽ അപ്പൊ തുടങ്ങും നമ്മുടെയൊക്കെ ടെൻഷൻ. പിന്നെ ആന്റി ഏജിങ് ക്രീംസ് ഒക്കെ വാരിത്തേക്കാനായിട്ടും ഡയറ്റ് ഒക്കെ നോക്കാനായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു യുവത്വം നിലനിർത്താനായിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കി, പ്രായമായി കഴിഞ്ഞാൽ വീണ്ടും ഒരു കൊച്ചുകുട്ടിയായിട്ട് മാറാൻ നമുക്കൊരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു അല്ലെ. കേൾക്കുമ്പോൾ ഇതൊരു ഫാന്റസി സിനിമയിലെ സീൻ പോലെ തോന്നുമെങ്കിലും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ യാതൊരു ആന്റി ഏജിങ് ക്രീമും ഇല്ലാതെ പ്രായത്തെ ഇങ്ങനെ റിവേഴ്സ് അടിക്കുന്ന ഒരു ജീവിയുണ്ട്. അതും കരയിലല്ല, നമ്മുടെ മഹാസമുദ്രത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു അത്ഭുത ജീവി ഒളിച്ചിരിക്കുന്നത്. ഏതാണ് ആ ഒരു ജീവി എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു ജീവിയുടെ പേരാണ് ടൊറിയോടോപ്സിസ് ഡോറിനായി എന്ന പേരുള്ള വളരെ ചെറിയൊരു ജെല്ലി ഫിഷ് ആണ് ഈ സൂപ്പർ പവറിന്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരെയും മറ്റു സാധാരണ ജീവികളെയും ഒക്കെ പോലെ ഇവരും ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, വലുതാവുന്നുണ്ട്. എന്നാൽ പ്രായമായിട്ട് മരിക്കാറാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഈ ജെല്ലി ഫിഷ് ഒരു വല്ലാത്ത മാജിക് അങ്ങ് കാണിക്കും. അതായത് മരിക്കുന്നതിന് പകരം ഇവയുടെ ബോഡിയിലെ സെൽസ് ഒക്കെ സ്വയം മാറി മറിഞ്ഞ് വീണ്ടും ഒരു ചെറിയ ബേബി സ്റ്റേജിലേക്ക്, അതായത് പോൾപ്പ് എന്ന് വിളിക്കുന്ന അവയുടെ ഏറ്റവും തുടക്കത്തിലുള്ള അവസ്ഥയിലേക്ക് ഇവ തിരിച്ചു പോകാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ചിത്രശലഭം. പ്രായമായി കഴിയുമ്പോൾ മരിക്കാതെ വീണ്ടും ഒരു പുഴുവായിട്ട് മാറുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ കുഞ്ഞായി മാറിയതിനു ശേഷം ഇവ വീണ്ടും സാധാരണ പോലെ വളർന്ന് വലുതാകും. പിന്നെയും പ്രായമാകുമ്പോൾ പഴയതുപോലെ വീണ്ടും കൊച്ചുകുട്ടിയാകും. അതായത് വേറെ ഏതെങ്കിലും വലിയ മീനുകളൊക്കെ ഇവയെ പിടിച്ചു തിന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അപകടം സംഭവിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കാലാകാലങ്ങളോളം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ബയോളജിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ജെല്ലി ഫിഷിന് മരണമേ ഇല്ല എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് എന്നാണ് ലോകം മുഴുവൻ വിളിക്കുന്നത് കേട്ടോ. എന്തായാലും പ്രകൃതിയുടെ ഓരോ ക്രിയേഷൻസ് എത്ര അവിശ്വസനീയമായിട്ടുള്ള ഒന്നാണല്ലേ. മനുഷ്യൻ ശാസ്ത്രത്തിൽ ഇത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ഒരു പവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമല്ലേ. ഇനി എത്രയൊക്കെ നമ്മൾ കാത്തിരുന്നെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടിയും പറയാവുന്ന ഒന്നല്ല. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ വിമാനത്തിലെ യാത്ര ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്താണ് പൊതുവെ സംഭവിക്കാറുള്ളത്? എയർപോർട്ടിൽ ഒരു 2-3 മണിക്കൂർ മുൻപേ എത്തണം, പിന്നെ ഒരു വലിയ ക്യൂവിൽ ചെക്ക് ഇൻ ചെയ്യണം, സെക്യൂരിറ്റി ചെക്ക് കഴിയണം, അങ്ങനെ കുറേ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാറുള്ളത്. പിന്നെ വിമാനം ആകാശത്തേക്ക് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും നമ്മൾ ആകാശത്തിലൂടെ ട്രാവൽ ചെയ്യാറുണ്ടല്ലേ. ചില ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട, ഉറങ്ങിയെഴുന്നേറ്റാലും നമ്മുടെ യാത്ര തീരില്ല. എന്നാലേ നമ്മൾ വിമാനത്തിൽ കയറി ഒന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് അപ്പൊ എങ്ങനെയാ പോകാമെന്നൊക്കെ വിചാരിച്ച് തിരിയുമ്പോഴേക്കും നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ എത്തിയെങ്കിലോ, ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള വിമാന യാത്രയെ കുറിച്ചാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലെ വെസ്ട്രേക്കും പപ്പാ വെസ്ട്രേക്കും ഇടയിലുള്ള ഫ്ലൈറ്റ് ജേണിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 2.7 കിലോമീറ്റർ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ വല്ലോ ബസ്സിലോ കാറിലോ ഒക്കെ പോയാ പോരെ എന്നുള്ളത്. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളും ചെറിയ ഐലൻഡുകളാണ്, അതുകൊണ്ട് തന്നെ കടലിലൂടെ അല്ലാതെ റോഡ് വഴി പോകാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അപ്പോ ഈ ഫ്ലൈറ്റ് ജേണിക്ക് എത്ര സമയം എടുക്കും എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ വീട്ടിൽ വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് മാഗി പ്രിപ്പയർ ചെയ്യാറില്ലേ. സത്യം പറഞ്ഞാൽ ആ മാഗി ഉണ്ടാക്കുന്ന സമയം പോലും ഈ യാത്രയ്ക്ക് വേണ്ട എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ആയിട്ട് ഈ ഫ്ലൈറ്റ് യാത്രയുടെ സമയം എന്ന് പറയുന്നത് വെറും 2 മിനിറ്റ് മാത്രമാണ് കേട്ടോ. ശ്രദ്ധിക്കുക, 2 മണിക്കൂറൊന്നും അല്ല, 2 മിനിറ്റ് മാത്രമാണ്. ഇനിയിപ്പോ കാറ്റിന്റെ ഡിറക്ഷൻ ഒക്കെ അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ ചിലപ്പോ 47 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിമാനം അടുത്ത ദ്വീപിൽ ലാൻഡ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വിമാനത്തിൽ കയറിയിട്ട് ഒന്ന് സെറ്റായി പതുക്കെ ഫോണൊക്കെ എടുത്ത് ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ച് എയർ ഹോസ്റ്റസ് വന്ന് എന്തെങ്കിലും കുടിക്കാൻ തരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന

സമയത്ത് നമ്മുടെ പൈലറ്റ് വന്നങ്ങോട്ട് പറയാണ് നമ്മൾ എത്തേണ്ട സ്ഥലം നമ്മൾ എത്തി, ഇനി ഇറങ്ങിക്കോളൂ എന്നുള്ളത്. ശരിക്കും നമ്മളൊരു ബസ്സിൽ കയറി കണ്ടക്ടറുടെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ഫ്ലൈറ്റ് യാത്ര അങ്ങോട്ട് അവസാനിക്കും. ലോഗൻ എയർ എന്ന് പറയുന്ന എയർലൈൻസ് ആണ് ഈ ഒരു കിടിലൻ സംഭവം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത് കേട്ടോ. അവിടുത്തെ ലോക്കൽ ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ സ്കൂളിലും ഹോസ്പിറ്റലിലും ഒക്കെ പോകാനായിട്ടുള്ള ഒരു ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് ഇത്. ശരിക്കും 8 പേർക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫ്ലൈറ്റ് കൂടിയാണ് കേട്ടോ ഇത്. എന്തായാലും വിമാനത്തിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് വലിയ പേടിയുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, നേരെ സ്കോട്ട്ലൻഡിലേക്ക് അങ്ങ് വെച്ചു പിടിച്ചോ. കാരണം പേടിച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ യാത്ര എന്തായാലും അവസാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ ചെക്കേ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
0: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളൊക്കെ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന വെളുത്ത മേഘങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിനെ കുറിച്ച് എന്ത് കഥയാണപ്പോ പറയാനുള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നേ. നീലാകാശത്ത് ഈ പഞ്ഞു പോലെ ഒഴുകി നടക്കുന്ന മേഘങ്ങളെ കാണുമ്പോ ആർക്കായാലും തോന്നുക അതിനൊട്ടും വെയിറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പറന്ന് നടക്കുന്നത് എന്നായിരിക്കും അല്ലെ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഘത്തിന്റെ മുകളിലൊക്കെ പോയിട്ട് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ. എന്നാലേ കാണാൻ ഇത്രയും സിമ്പിളായും വളരെ ലൈറ്റ് ായിട്ടും തോന്നുന്ന ഒരു സാധാരണ മേഘത്തിന് എത്ര ഭാരമുണ്ടാകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആകാശത്ത് കാണുന്ന ഒരു സാധാരണ മേഘത്തിന് പോലും ഏകദേശം 500,000 kg ഭാരമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. 500,000 kg എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വരും എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 100 വരുന്ന വലിയ ആനകളുടെ വെയിറ്റ് അല്ലെങ്കിൽ നിറയെ ആളുകളുമായിട്ട് പോകുന്ന ഡസൻ കണക്കിന് വലിയ വിമാനങ്ങളുടെ ഭാരം വരും ആ കുഞ്ഞു മേഘത്തിന്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ലക്ഷക്കണക്കിന് കിലോ ഭാരമുള്ള ഈ സംഭവം എങ്ങനെയാണ് താഴേക്ക് വീണു പോകാതെ ആകാശത്ത് ഇങ്ങനെ മിടുക്കനായിട്ട് പറന്ന് നടക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ വെള്ളത്തുള്ളികൾ അത്രയും 10,000,000 ചെറിയ ചെറിയ മൈക്രോസ്കോപ്പി പാർട്ടിക്കിൾസ് ആയിട്ട് വളരെ വലിയൊരു ഏരിയയിൽ പരന്നാണ് കിടക്കുന്നത്. അതുമാത്രമല്ല ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന തണുപ്പും ചൂടുള്ള എയർ കറൻസും ഈ കുഞ്ഞു വെള്ളത്തുള്ളികളെ താഴേക്ക് വീഴാൻ അനുവദിക്കാതെ മുകളിലേക്ക് താങ്ങി നിർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ മാജിക് ആണ് നമുക്ക് തൊട്ടു മുകളിലെ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ മേഘങ്ങളെ കുറിച്ചുള്ള ഈ ഒരു രസകരമായിട്ടുള്ള ഭാരമേറിയ വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ജീവിതം എന്ന നീണ്ട യാത്രയിൽ നാം കണ്ടുമുട്ടുന്നത് ആയിരക്കണക്കിന് ആളുകളെയാണ്. ചിലർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഒരു വസന്തം പോലെയാണെങ്കിൽ മറ്റു ചിലർ കൊടും വേനൽ പോലെയാണ്. രാത്രിയുടെ ഈ ഒരു ശാന്തതയിൽ നിങ്ങളുടെ കണ്ണുകളടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന മുഖങ്ങളിൽ ചിലത് നിങ്ങളിൽ ഒരു പുഞ്ചിരി വിടർത്തും. എന്നാൽ മറ്റു ചില മുഖങ്ങൾ ഹൃദയത്തിൽ ഇന്നും ഉണങ്ങാത്ത ചില മുറിവുകളുടെ വേദനയാകും ഓർമ്മിപ്പിക്കുക. അതെ, മനുഷ്യർ രണ്ടു തരമുണ്ട്. ചിലർ നമ്മെ വെട്ടിമുറിവേൽപ്പിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. അവർ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ആത്മാവിന്മേലേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകളായി മാറുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, നമ്മുടെ മുറിവുകളിൽ സ്നേഹത്തിൻ്റെ ലേപനം പുരട്ടാൻ എത്തുന്നവർ. അവർ തമ്മിലുള്ള അന്തരമെന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള അത്രയും വലിയ വ്യത്യാസമാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഒരിക്കലും ഒരായുധം കൊണ്ടല്ല മനുഷ്യർക്ക് ഏറ്റവും വലിയ മുറിവേൽപ്പിക്കാൻ കഴിയുക, മറിച്ച് വാക്കുകൾ കൊണ്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളുകൾ തന്നെയാവും പലപ്പോഴും നമുക്ക് ഏറ്റവും വലിയ മുറിവുകൾ സമ്മാനിച്ചു കാണുക. അവർ നമ്മുടെ കുറവുകളെ പരിഹസിച്ചുകൊണ്ട്, നമ്മുടെ വിശ്വാസങ്ങളെ തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മെ തനിച്ചാക്കി നടന്നകുന്നതുകൊണ്ട് ഒരു വലിയ മുറിവായി മാറിയിട്ടുണ്ടാവും. ആ മുറിവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുറമെ നോക്കുമ്പോൾ ഒരു ചോരപ്പാടും കാണില്ല, പക്ഷേ ഉള്ളിലിരുന്ന് അത് സദാസമയവും നീറിക്കൊണ്ടേയിരിക്കും. ഇത്തരം മുറിവാകുന്ന മനുഷ്യർ നമ്മുടെ ലൈഫിൽ അവശേഷിപ്പിക്കുന്നത് കുറേ ചോദ്യങ്ങളും ഒരുപാട് അരക്ഷിതാവസ്ഥകളും മാത്രമാണ്. അവരെ ഓർക്കുമ്പോഴൊക്കെ സ്വന്തം ലൈഫിനോട് തന്നെ നമുക്കൊരു ഭയം തോന്നി തുടങ്ങും. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും നമ്മുടെ സങ്കടങ്ങളുടെ ഭാരം താങ്ങാനാവാതെ നമ്മൾ തളർന്നു വീഴുമ്പോഴും എവിടെ നിന്നോ ഒരു സാന്ത്വനമായി കടന്നു വരുന്ന ചിലരുണ്ട്. അവരാണ് മരുന്നാകുന്ന മനുഷ്യർ.

അവർ വന്ന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, നമ്മുടെ തോളിലൊന്ന് കൈവച്ച് ഞാനില്ലേ കൂടെ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അതുവരെ നമ്മെ അലട്ടിയ സകല വേദനകളും അവിടെ ഇല്ലാതാവും. അവർക്ക് നമ്മുടെ കുറവുകളെയോ വീഴ്ചകളെയോ കുറ്റപ്പെടുത്താൻ അറിയില്ല, മറിച്ച് നമ്മുടെ കണ്ണീരൊപ്പാൻ അവരെപ്പോഴും കൂടെ ഉണ്ടാവും. എത്ര വലിയ മുറിവുമായാണ് നമ്മളവരെ സമീപിക്കുന്നതെങ്കിലും അവരുടെ സാമീപ്യം തന്നെ വലിയൊരു ആശ്വാസമാണ്. ഒരുപക്ഷെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ഇത്തരത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ മുറിവുകൾക്ക് മരുന്നാകുന്ന ഒരാളെ കൂട്ടിന് കിട്ടുക എന്നതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലൈഫിലെ മുറിവാകുന്ന മനുഷ്യർ എപ്പോഴും നമ്മുടെ ഊർജം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മുന്നിൽ നാം എപ്പോഴും നമ്മെ തന്നെ തെളിയിക്കാൻ പാടുപെടേണ്ടി വരും. എന്നാൽ മരുന്നാകുന്ന മനുഷ്യർ അങ്ങനെയല്ല. അവരുടെ മുന്നിൽ നമുക്ക് നമ്മളായി തന്നെ നിൽക്കാം. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലും അവർ നമ്മെ സ്നേഹിക്കും. ഒരു മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുത്തേക്കാം. എന്നാൽ ആ സമയം മുഴുവൻ ഒരു തണൽ മരം പോലെ കാത്തു നിൽക്കാൻ ആ മനുഷ്യർക്ക് കഴിയും. മുറിവാകുന്നവർ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുമ്പോൾ, മരുന്നാകുന്നവർ നമ്മെ വീണ്ടും പറക്കാൻ പഠിപ്പിക്കുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിലും രണ്ടു തരം മനുഷ്യരെ നമ്മൾ തിരിച്ചറിയും. മുറിവകുന്ന ഒരു പ്രണയമെന്നത് വലിയൊരു ദുരന്തമാണ്. അതെപ്പോഴും നമ്മളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ആ പ്രണയം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ മരുന്നാകുന്ന ചില പ്രണയങ്ങളുണ്ട്, അതൊരു മാന്ത്രിക സ്പർശമാണ്. അവിടെ വലിയ വാഗ്ദാനങ്ങളോ നിർബന്ധങ്ങളോ നിബന്ധനകളോ ഒന്നും ഉണ്ടാകില്ല. പകരം നമ്മൾ എത്രത്തോളം തകർന്നിരിക്കുകയാണെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതൽ അവിടെ ഉണ്ടാവും. നമ്മുടെ ഏറ്റവും ചെറിയ സന്തോഷങ്ങളെപ്പോലും ആഘോഷമാക്കുന്ന, നമ്മുടെ ഭയങ്ങളെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രണയം ലൈഫിലെ ഏറ്റവും വലിയ മരുന്നാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദത്തിലും രണ്ടു തരം മനുഷ്യരുണ്ട്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില സുഹൃത്തുക്കൾ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളെ ഒറ്റപ്പെടുത്തി പോകുമ്പോൾ അതൊരു വലിയ മുറിവായി മാറാറുണ്ട്. നമ്മുടെ രഹസ്യങ്ങളെ പരസ്യമാക്കി മാറ്റുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം പകരമായി നമ്മളൊന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദമൊന്നിടറിയാൽ ഓടിയെത്തുന്ന ഒരു ചങ്ങാതി ഉണ്ടാവും. അവർക്ക് നമ്മുടെ ചിരിക്ക് പിന്നിലെ സങ്കടം വായിച്ചെടുക്കാൻ കഴിയും. ഒന്നും ചോദിക്കാതെ തന്നെ നമ്മോടൊപ്പം ഒരു ചായ കുടിച്ചിരിക്കാൻ അവർ അവരുടെ സമയം കണ്ടെത്തും. ആയിരിപ്പിൽ തന്നെ നമ്മുടെ പകുതി സങ്കടങ്ങളും തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മരുന്നാകുന്ന സുഹൃത്തുക്കളാണ് പലപ്പോഴും നമ്മെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രിയിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, മറ്റുള്ളവരുടെ കഥകളിൽ നമ്മൾ ആരാണ്? ഒരു മുറിവോ അതോ മരുന്നോ? മറ്റൊരാളെ വേദനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, അതിന് വലിയ കഴിവൊന്നും ആവശ്യമില്ല. എന്നാൽ ഒരാളുടെ വേദനകളിൽ അവർക്കൊരു ആശ്വാസമാകാൻ, അവർക്ക് മരുന്നായി മാറാൻ വലിയൊരു മനസ്സും അതിലേറെ സ്നേഹവും വേണം. നമ്മുടെ ലൈഫിൽ മുറിവുകൾ സമ്മാനിച്ചവരോട് ക്ഷമിക്കാം, കാരണം അവർക്കത്രേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് മരുന്നായി മാറിയവരെ, വീണപ്പോൾ താങ്ങി നിർത്തിയവരെ ഒരിക്കലും മറക്കാതിരിക്കാം. ഇനി വരുന്ന നാളുകളിൽ മറ്റൊരാളുടെയെങ്കിലും ലൈഫിൽ ഒരു ചെറിയ മരുന്നായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.